മലയാള കഥയുടെ കുലപതി ടി പത്മനാഭൻ പറയുന്നുണ്ട്, വായന യാത്ര പോലെ മനോഹരമാണ്, ഭക്ഷണം ശരീരത്തിന് ആരോഗ്യം നൽകുന്നതുപോലെ വായന മനസ്സിന് ഉണർവേകുന്നു. നാം രക്ഷിതാക്കൾ പലപ്പോഴും പറയുന്ന ഒരു പരാതിയുണ്ട്, കുട്ടി തീരെ വായിക്കുന്നില്ല, പുസ്തകം കൈകൊണ്ട് തൊടുന്നില്ല. ഇവിടെ ഈ പരാതി പറയുന്ന രക്ഷിതാവ് പുസ്തകം വായിക്കാറുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ, ഓ നമുക്കൊക്കെ പ്രായമായില്ലേ, ഇനി എന്തിനാ വായിക്കുന്നത് എന്ന് മറുപടി ലഭിക്കും. പരാതി കേൾക്കുന്ന അധ്യാപകനും ഒരാത്മപരിശോധന നടത്തണം, ഞാനും ഒരു വായനക്കാരനാണോ എന്ന്. ഭക്ഷണത്തിന് പ്രായഭേദമില്ല, അതുപോലെ തന്നെയാണ് സംസ്കാര സമ്പന്നനായ മനുഷ്യനും വായനയെ കാണേണ്ടത്. പ്രായമേറും തോറും വായനാശീലം കൂടി വരുമെന്നതിനും മാതൃകയാണ് പഴയകാല തറവാടുകളിലെ കാരണവരുടെ മുടങ്ങാതെയുള്ള വായന. കുഞ്ഞുങ്ങൾ വായിക്കണമെങ്കിൽ ആദ്യം രക്ഷിതാക്കൾ വായിക്കണം. രക്ഷിതാക്കൾ വായിച്ചു തിരഞ്ഞെടുത്ത് വായിക്കാൻ കൊള്ളാവുന്ന പുസ്തകങ്ങൾ മക്കൾക്ക് നൽകുമ്പോൾ ശരിയായ വായനാപഥം ഉണ്ടാകുന്നു. ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മ ഉപ്പ് നോക്കി രുചി നോക്കി പിന്നീടാണ് മക്കൾക്ക് നൽകുന്നത്. അതുപോലെ അമ്മ വായിച്ച് ഉപ്പ് നോക്കി രുചിച്ചു നോക്കി കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ അമ്മ വായന പിന്നീട് കുഞ്ഞു വായന സഫലമാക്കുന്നു. യഥാർത്ഥത്തിൽ അമ്മ വായനയിലൂടെ കുടുംബ വായനയാണ് രൂപം കൊള്ളുന്നത്. വായനയുടെ ലഭിച്ച സർഗ സംവാദങ്ങൾ കുടുംബത്തിൽ ഉടലെടുക്കുന്നു. ഒരു പുസ്തക ചർച്ച അടുക്കളയിൽ ചൂടുപിടിക്കുന്നു. ചർച്ചയിലൂടെ അമ്മ വായന നന്മ വായനയായി മാറുന്നു. അമ്മ വായനയെ ഒരു ജീവിത സംസ്കാരമാക്കി മാറ്റിയത് വിദ്യാഭ്യാസ രംഗത്തെ സർഗാത്മകതയുടെ സാക്ഷ്യപത്രമായി മാറുന്നു. വായനയ്ക്കു പ്രായഭേദമോ ലിംഗഭേദമോ ഇല്ല. ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുപോലെ ടി വി കാണുന്നതുപോലെ ഒന്നിച്ചിരുന്ന് ഒരു നിശ്ചിത സമയം പൊതുവായന രൂപപ്പെടുത്തണം. വാട്സപ്പ് വായനയും ഫേസ്ബുക്ക് വായനയും ഈ വായനയും നമ്മുടെ വായനാരസത്തിൻ്റെ സർഗാത്മത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വായന ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയവരാണ് ഓരോ മഹാന്മാരും. മഹാത്മജി ഭഗവത്ഗീത വായിച്ചതിനു ശേഷമാണ് ദിനചര്യകൾ ആരംഭിച്ചിരുന്നത്. ലോകത്തിലെ അന്നുവരെയുള്ള മിക്ക പുസ്തകങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് ബാലഗംഗാധര തിലകൻ ഗീതാരഹസ്യം എഴുതിയത്. നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ വായനാശീലത്തിൻ്റെ സാക്ഷ്യമാണ്. 2011 ഇന്ത്യയിൽ വനിതകളിൽ ആദ്യമായി IAS റാങ്ക് നേടിയ ദിവ്യദർശിനി എന്ന തമിഴ് പെൺകുട്ടി ഒരു കോച്ചിംഗ് സെന്ററിലും പോകാതെയാണ് ഒന്നാം റാങ്കുകാരിയായത്. പ്രൈമറി ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങിയ പത്രവായനാശീലം എത്ര തിരക്കുകൾ ഉണ്ടായാലും ആ പെൺകുട്ടി മുടക്കിയില്ല. വായിച്ചത് പൊതുവിജ്ഞാന രൂപത്തിലുള്ള ചോദ്യങ്ങളാക്കി നോട്ടുബുക്കുകളിൽ അതാത് ദിവസത്തെ തീയതിയും രേഖപ്പെടുത്തി കുറിച്ചിട്ടു. കിട്ടാവുന്ന എല്ലാ മാഗസിനുകളും ഇടതടവില്ലാതെ വായിച്ചു. ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ചില്ലെങ്കിൽ ദിവ്യദർശിനിക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. ആദ്യമാദ്യം ചെറിയ പുസ്തകങ്ങൾ വായിച്ചു, പിന്നീട് പുസ്തക വായനയിൽ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. തൻ്റെ പഠനത്തെ എളുപ്പമുള്ളതാക്കാനുള്ള ഗ്രന്ഥങ്ങളിലൂടെ വായന തുടർന്നു. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒന്നാം റാങ്കും പിന്നീട് IAS ഒന്നാം റാങ്കും നേടിയ ദിവ്യദർശിനി തുടർ വായനാശീലത്തിൻ്റെ മകുടോദാഹരണമാണ്. വായന ഒരു പ്രചോദനമാണ്, അതുപോലെ കഠിനാധ്വാനത്തിൻ്റെ സുഖരസനയുമാണ്. വായനയിലൂടെയാണ് പ്രതിഭകൾ ജനിക്കുന്നത്. എഡിസൺ പറഞ്ഞതുപോലെ

പ്രതിഭ എന്ന് പറയുന്നത് 1% പ്രചോദനവും 99% വിയർപ്പുമാണ് അഥവാ കഠിനാധ്വാനമാണ്. ബുദ്ധിപരമായി വിയർക്കുന്ന പ്രക്രിയയാണ് വായനാശീലം. അതുകൊണ്ടാണ് യുനെസ്കോ ലോക പുസ്തക ദിനം അഥവാ വായനാദിനം കൊണ്ടാടാൻ തീരുമാനിച്ചത്.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിന്റെ കവിത ഏകലവ്യൻ, ആലപിക്കുന്നത് വിശ്രുത പി കെ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ, ഇതിൽ കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ഗാനലയം. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിൻ്റെ ഏകലവ്യൻ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിക്കുന്നത് വിശ്രുത പി കെ.

ഇനി ചോദിച്ചാലും തരേണ്ടതെന്തു ഞാൻ. മറുമൊഴി കേട്ടേ വലതു കൈയിലെ പെരുവിരൽ തരൂ, മറുമൊഴി കേട്ടേ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിൻ്റെ ഏകലവ്യൻ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് വിശ്രുത പി കെ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 12. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 12 വർഷത്തിലെ 132-ാം ദിനമാണ്. മെയ് 12-ന്, അതായത് ഇന്നാണ് ലോക നഴ്സസ് ദിനം അഥവാ ആതുര ശുശ്രൂഷ ദിനം. ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഇന്ന് ലോക നഴ്സസ് ദിനം അഥവാ ആതുര ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. മെയ് 12-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1890-ൽ കൗണ്ടി ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിച്ചു. 1941-ൽ കോൺറാഡ് സ്യൂസ് Z3 എന്ന ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ പുറത്തിറക്കി. 1965-ൽ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ പേടകമായ Luna 5 ചന്ദ്രനിൽ ഇടിച്ചു തകർന്നു. 2008-ൽ ചൈനയിലെ സിച്വാനിലുണ്ടായ വുൻചുവാൻ ഭൂകമ്പത്തിൽ 69,000 പേർ മരണമടഞ്ഞു. മലയാള ചലച്ചിത്രത്തിലെ അഭിനേതാവായിരുന്ന സൈനുദ്ദീൻ കേരളത്തിലെ സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും സാമൂഹ്യ നിരീക്ഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്ന സുകുമാർ അഴീക്കോട് തുടങ്ങിയവരുടെ ജന്മദിനവും മലയാള ചലച്ചിത്ര പിന്നണി ഗായികയും കർണാടക സംഗീതജ്ഞയുമായിരുന്ന കവിയൂർ രേവമ്മ എന്നറിയപ്പെടുന്ന ഡോക്ടർ സി കെ രേവമ്മയുടെ ചരമദിനവും മെയ് 12-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89

ഇപ്പോൾ കേൾക്കാം വേങ്ങക്കണ്ടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഭക്തിഗാനം. വേങ്ങക്കണ്ടിയിലമരും വരദായികേ. രചന നന്ദാത്മജൻ കൊതേരി.

0: പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 12 മേഡം 29 ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് എട്ടാം ദിവസവും മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വം തുടരുന്നതിനിടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരോടും വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരോടുമാണ് ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടത്. നേതാക്കളുമായി രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, ഊർജ സഹകരണം, പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ രാജ്യ സന്ദർശനം വെള്ളിയാഴ്ച തുടങ്ങും. 20 വരെയാണ് സന്ദർശനം. യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും രാജ്യതലവന്മാരുമായും അദ്ദേഹം ചർച്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ചൈനയിലെത്തും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 9 വർഷത്തിനു ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 2017 ട്രംപ് തന്നെയാണ് ചൈന സന്ദർശിച്ച അവസാന US പ്രസിഡന്റ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം എന്ന നിലയിൽ അസംസ്കൃത എണ്ണവില വിപയ്ക്ക് $105 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 കടന്നതും ചില നിയന്ത്രണങ്ങൾക്കിടയാക്കുമെന്ന് സൂചന. സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇറക്കുമതി തീരുവ 6% നിന്ന് 10-12% ആക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. മെയ് 3 നടന്ന നീറ്റ് യു ജി 2026 പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതായി സംശയം. പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപേ സമാന ചോദ്യങ്ങളടങ്ങിയ ഒരു സാധാരണ ചോദ്യക്കടലാസ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചിരുന്നതായി കണ്ടെത്തി. പ്രതികളെന്ന് സംശയിക്കുന്ന 13 പേരെ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പിടികൂടിയ ഫോണുകളിൽ നിന്ന് വിവാദ ചോദ്യക്കടലാസ് കണ്ടെത്തി. കേരളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് വിവാദ ചോദ്യക്കടലാസ് സ്വീകാറിലെ കുട്ടികൾക്ക് ആദ്യമായി അയച്ചതെന്നും പോലീസ് കണ്ടെത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങളുടെ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു. ഇതോടെ ട്രഷറിയിലെ ഇടപാടുകളും വിവിധ ഡിജിറ്റൽ സേവനങ്ങളും ഉച്ചവരെ മുടങ്ങി. എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നിരിക്കെ PM ശ്രീ ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഒപ്പിടാതെ മാറി നിൽക്കുന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങി. മുഖ്യമന്ത്രി വിജയ് അടക്കം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നാളെയാണ് വിശ്വാസ വോട്ടെടുപ്പ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ TVK അധ്യക്ഷൻ വിജയ് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ സ്റ്റാലിനെ സന്ദർശിച്ചു. അൽവാപേട്ടിലെ സ്റ്റാലിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്തെ കോടതി സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്ന ഒരു കേസ് ഒരു ഡാറ്റ പദ്ധതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. കേസ് വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും കേസ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി, ജില്ലാ പ്രാദേശിക കോടതികൾ എന്നിവയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്ര ഡാറ്റാബേസ് പൊതുജന സേവനം കാര്യക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ്സുകളടങ്ങുന്ന പൊതുഗതാഗത മേഖല തകരുമെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ്സുടമകൾ രംഗത്ത്. ആശങ്ക പരിഹരിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ ന്യൂനമർദ്ദം കേരളത്തിനടുത്തുകൂടി സഞ്ചരിക്കുമെന്നും മഴ കൂടുതൽ കിട്ടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. 14 മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും 15 മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പ് നൽകി. 17 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിണറായി വിജയൻ ധാർമ്മിക ഉത്തരവാദിത്വമേൽക്കേണ്ട കാര്യമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നേതൃത്വമാണ് ഉത്തരവാദികൾ. പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം ആവശ്യമെങ്കിൽ നേതൃമാറ്റമടക്കം സ്വീകരിക്കുമെന്നും MA ബേബി പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണമാറ്റം നടന്നെങ്കിലും പുതിയ സർക്കാരും മന്ത്രിസഭയും അധികാരമേൽക്കാത്തതിനാൽ ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മൂല്യനിർണയവും മറ്റു നടപടികളുമൊക്കെ പൂർത്തിയാക്കി പരീക്ഷാ ബോർഡ് ബുധനാഴ്ച ചേരും. അവർ ഫലത്തിന് അന്തിമരൂപം നൽകുമെങ്കിലും

0: ഫലപ്രഖ്യാപനം മുൻകൂട്ടി നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച നടത്തണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല.
1: കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് KSU പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. ഒഴിവുള്ള പ്യൂൺ നൈറ്റ് വാച്ച്മാൻ സ്ഥിരം തസ്തികയിലേക്കാണ് പരീക്ഷ നടത്താനിരുന്നത്. രണ്ടു പതിറ്റാണ്ട് പിന്നിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി June 30 അവസാനിക്കും. July 1 മുതൽ പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ നടപ്പിലാക്കും. 125 ദിവസത്തെ തൊഴിലുറപ്പ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ഗ്രാമീണ വികസനത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് മന്ത്രാലയം അവകാശപ്പെട്ടു. കർണാടകയിൽ ശൃംഗേരി നിയമസഭാ മണ്ഡലത്തിൽ തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്നതിനുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കോടതി തടഞ്ഞതോടെ കോൺഗ്രസിന്റെ TD രാജഗൌഡയ്ക്ക് താൽക്കാലികമായി MLA സ്ഥാനം തിരിച്ചുകിട്ടി. ഒരാഴ്ച മുൻപ് തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണിയപ്പോൾ രാജഗൌഡ പിന്നിലാകുകയും BJPയുടെ ജീവരാജ് വിജയിക്കുകയുമായിരുന്നു. ജീവരാജിന്റെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്നാൽ ഈ നടപടികളെല്ലാം ജസ്റ്റിസ് PV സഞ്ജയ്കുമാറും ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും അടങ്ങിയ ബെഞ്ച് തടയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി രാജഗൌഡയുടെ MLA സ്ഥാനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിട്ടു. അവയവ കച്ചവടക്കേസിലെ മുഖ്യപ്രതിയായ കാസർകോട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു. 12 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ബാംഗ്ലൂരുവിൽ ഗുണ്ടാസംഘം ഉൾപ്പെട്ട കൊലപാതക കേസും ഇയാളുടെ പേരിലുണ്ടെന്ന് റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. വിദ്യാർത്ഥി വിസയിൽ സ്കോട്ട്ലൻഡിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥി സ്കോട്ടിഷ് പാർലമെന്റായ ഹോളിറൂഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗവേഷണ പഠനത്തിനായി 4 മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലെത്തിയ മണിവർണനാണ് സ്കോട്ടിഷ് ഗ്രീൻസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന ചന്ദ്രനാഥ് രഥിന്റെ വധവുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. എന്നാൽ കൊലപാതകത്തിന്റെ പ്രേരണയെന്തെന്ന് ഇനിയും വ്യക്തമല്ല. നിർമ്മാണ മേഖലയിൽ ആശങ്ക പടർത്തി സംസ്ഥാനത്ത് സിമന്റ് വില വർദ്ധിക്കുന്നു. ചില്ലറ വിൽപ്പന വിപണിയിൽ മുൻനിര ബ്രാൻഡുകളുടെ സിമന്റിന് 30 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ശ്രീകണ്ഠാപുരം കാഞ്ഞലേരിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണ് തൂക്കുപാലം തകർന്നു. കാഞ്ഞലേരിയിലെ അലക്സ് നഗറുമായി ബന്ധിപ്പിക്കുന്ന പഴയ തൂക്കുപാലമാണ് തകർന്നു വീണത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പാലത്തിന്റെ മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണത്. തിങ്കളാഴ്ച വൈകിട്ടോടെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപറ്റി. മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും നിലച്ചു. കനത്ത കൃഷിനാശവുമുണ്ടായി. ചിറ്റാരിപ്പറമ്പിൽ തെങ്ങുവീണ് വീട് തകർന്ന് 2 പരിക്കേറ്റു. അടക്കാത്തോട് മോസ്കോയിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നു. ഉപ്പുകുന്നൽ സാബുവിന്റെ വളർത്തുനായയാണ് പുലി കൊന്നു തിന്നത്. മണത്തണ സെക്ഷന് കീഴിലുള്ള വനപാലകർ നടത്തിയ പരിശോധനയിൽ പുലിയാണ് നായയെ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്കിലാണ് മുന്നറിയിപ്പ്. ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തി. തലശ്ശേരി പോസ്റ്റൽ സൂപ്രണ്ട് K. മനോജ് ഉദ്ഘാടനം ചെയ്തു. ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് 670-707 എന്ന പുതിയ പിൻകോഡ് നിലവിൽ വന്നു. പുതിയ ക്രമീകരണ പ്രകാരം മാലൂർ, കാഞ്ഞലേരി, ശിവപുരം, തില്ലങ്കേരി, കയനി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് പ്രവർത്തിക്കുക. ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെയും പിൻകോഡ് 670-707 ആയിരിക്കും. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള മേൽപ്പാലം നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ചാലയിൽ 4 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ 3 ജയം നേടി ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ബാഴ്സലോണയ്ക്ക് തുടരെ 2 കിരീടം. പെൺകുട്ടികളുടെ Under-17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ കീഴടങ്ങി. ഇന്ത്യയെ 3 തോൽപ്പിച്ച് ചൈന സെമിയിൽ കടന്നു. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരു ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
3: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490024736300.
4: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം, എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം, എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
5: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും

0: ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ യുഎഇ യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻഡിഎ 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിൽ എൻഡിഎ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5rd തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാഡിഎംകെ നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPGയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു.

0: കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-ന് പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 പിന്നിട്ടു. 100 ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. पश्चिमैशियायाः सङ्घर्षः दशकस्य बृहत्तमेषु सङ्कटेषु अन्यतमः इति वर्णयन् प्रधानमन्त्री नरेन्द्रमोदी राष्ट्रियसंसाधनेषु भारः न्यूनीकर्तुं नागरिकाणाम् आह्वानम् अकरोत्. प्रधानमन्त्री ह्यः गुजरातस्य वडोदरानगरे सरदार

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലെ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൗൺസിലിംഗ് നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി സംവരണം ചെയ്ത സീറ്റിൽ ഒഴിവുണ്ട്. യോഗ്യരായവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8289959801, മറ്റൊരു നമ്പർ 9447278001. 2026-27 അധ്യയന വർഷത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയ ഹോസ്റ്റലിലേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്ക് പട്ടികജാതി പട്ടികവർഗ മറ്റ് വിഭാഗത്തിലെ ആൺകുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പഠനോപകരണങ്ങൾ, താമസം, ഭക്ഷണം തുടങ്ങിയവ സൗജന്യമായി ലഭിക്കും. രക്ഷിതാക്കൾ നിശ്ചിത ഫോറത്തിൽ ഈ മാസം 25 മുൻപായി അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം ശ്രീനാരായണ വിദ്യാലയത്തിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447389317. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജിയോഗ്രഫി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മലയാളം എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ അഭിമുഖം ഈ മാസം 23 രാവിലെ 10 മണിക്കും കൊമേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലെ അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്കും നടത്തും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST കൊമേഴ്സിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്ക്. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, സുവോളജി, ഹിന്ദി, ജൂനിയർ ഫിസിക്സ്, മാത്സ്, അറബിക് എന്നിവയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 29 രാവിലെ 10 മണിക്ക്. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ആൻഡ് ECG ടെക്നീഷ്യന്മാരുടെ ഒഴിവിൽ ഈ മാസം 14 അഭിമുഖം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490244453555. GHSS കോട്ടയം മലബാറിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ജിയോളജി അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 22 രാവിലെ 10 മണിക്ക് ഹാജരാകണം. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. HSST മാത്തമാറ്റിക്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, HSST ഇംഗ്ലീഷ് വിഷയങ്ങളുടെ അഭിമുഖം ഈ മാസം 25 രാവിലെ 9 മണിക്ക്. HSST കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം എന്നിവയുടെ ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, ഇക്കണോമിക്സ് ജൂനിയർ, ഗണിതം ജൂനിയർ, സുവോളജി ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ, മലയാളം ജൂനിയർ എന്നിവയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 28 സ്കൂൾ ഓഫീസിൽ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, ഇക്കണോമിക്സ് എന്നിവയുടെ അഭിമുഖം രാവിലെ 10 മറ്റുള്ളവ ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. ചിറ്റേരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 18 പകൽ 11 മണിക്ക്. തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ ഒഴിവുള്ള HSST ജൂനിയർ സുവോളജി, കെമിസ്ട്രി, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, അറബിക് എന്നിവയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി, സോഷ്യോളജി, ഫിസിക്സ് എന്നിവയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 10:30. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മയിൽ കടൂർ ആലക്കാടൻ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ തിരുവപ്പനോത്സവം ഈ മാസം 16-17 നടക്കും. 16 ഉച്ചയ്ക്ക് 2 മണിക്ക് ദൈവത്തെ മലയിറക്കൽ, 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, 7 മണിക്ക് ഗുളികൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് പ്രസാദ സദ്യ. രാത്രി 11 മണിക്ക് അന്തിവേലയും കളിക്കപ്പാട്ടും, 12 മണിക്ക് കലശം എഴുന്നള്ളത്ത്, 17 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം, 6 മണിക്ക് ഗുളികൻ തെയ്യം, ഉച്ചയ്ക്ക് അന്നദാനം. മയ്യിൽ പെരുമാച്ചേരി കൊട്ടിയൂർ പെരുമാൾ സേവാസംഘം മന്ദംബേത്ത് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ തിരുവപ്പന മഹോത്സവം ഇന്ന് അവസാനിക്കും. പയ്യന്നൂർ കോറോം വൈരജാതൻ കോട്ടം ബ്രഹ്മരക്ഷസ് ആരൂഢത്തിന്റെ കളിയാട്ട മഹോത്സവം നാളെ അവസാനിക്കും. തളിപ്പറമ്പ് പുനർനിർമ്മാണം നടക്കുന്ന മുയ്യം മുച്ചിരുട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠാ കർമ്മം നാളെ അവസാനിക്കും. നാളെ രാവിലെ 8:18 9:50 മധ്യേ നടക്കും. ക്ഷേത്രം തന്ത്രി ഇരുവേശി പുടയൂർ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാട്യം പത്തായക്കുന്ന് കുപ്പ്യാട്ട് മുത്തപ്പൻ മടപ്പുരയിലെ എടവ സംക്രമം മറ്റന്നാൾ രാവിലെ 11 നടക്കും. കണ്ണൂർ റെയിൽവേ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 9 മുതൽ മറ്റന്നാൾ വൈകിട്ട് 6 വരെ അടച്ചിടും. ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകേണ്ടതാണ്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447686,
3: 9447371836,
2: 8078502836. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
5: ഇപ്പോൾ സംസാരിക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവും കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി കൺവീനറുമായ ശ്രീ ഷംസുദ്ദീൻ അറിഞ്ചിറ.
6: May 5 നമ്മുടെ ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 13 ദിവസമാണ് ഇവിടെ നമ്മുടെ ഈ ക്യാമ്പ്. May 5 ആരംഭിച്ച് 14 ഇത് അവസാനിക്കുന്നത്. ഇവിടെ ആകെ 4500 പാസഞ്ചേഴ്സാണ് ഈ ക്യാമ്പ് വഴി പോകുന്നത്. കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമായി കാർഗോ കോംപ്ലക്സിൽ നിന്ന് മാറി എയർപോർട്ടിന് ചേർന്നുള്ള ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ക്യാമ്പിനകത്ത് ഒരുക്കി ഹാജിമാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ വിമാനം 6 രാവിലെ നല്ല രീതിയിൽ യാത്രയായി അവരവിടെ എത്തി. നല്ല സുഖമായി അവിടെ എത്തിയ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയും പോയി. അപ്പോൾ ഇത് 7-ാം തീയതി രാവിലെയാണ് ഫീമെയിൽ യാത്രക്കാരായ ഹാജിമാരെയും കൊണ്ട് പോയിട്ടുള്ളത്. 350-ഓളം ഫീമെയിൽ യാത്രക്കാരാണ്. അതുകൂടാതെ മെയ് 7-ാം തീയതിയും അതുപോലെ തന്നെ 8, 9, 10 തീയതികളിൽ 4-ഓളം വിമാനങ്ങളിലായി സ്ത്രീകൾ മാത്രമുള്ള ഹാജിമാർ പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആകെ 4,500-ഓളം ഹാജിമാരാണ് യാത്ര തിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഹാജിമാർക്ക് ഒരുക്കിയിട്ടുണ്ട്. നിസ്കാര ഹാളും അതുപോലെ തന്നെ ഭക്ഷണശാലയും അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള പിന്നെ ഹാള് ഇത്തരം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചോളം കണ്ണൂരിന് അഭിമാനകരമായ രീതിയിലുള്ള ഒരു ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഹജ്ജ് വേളയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ തറക്കല്ലുകൾ ചടങ്ങ് നടക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ എസ്റ്റിമേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ സ്ഥലം നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളടക്കം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പ് ഞങ്ങൾ അവിടെ ഒരുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനവും ക്യാമ്പും ഒരേ സ്ഥലത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ കാലാവസ്ഥ പെട്ടെന്ന് ഒരു വലിയ മഴയൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ ആ ക്യാമ്പിൻ്റെ പ്രവർത്തനം എയർപോർട്ടിനോട് ചേർന്നുള്ള ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക് തന്നെ ഒരുക്കി തയ്യാറാക്കിയതാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അവിടെ ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. കാരണം കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റിൽ വെച്ച 2 വർഷങ്ങളിലായി നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അനുവദിക്കപ്പെട്ട 10 കോടി രൂപയും അതുപോലെ തന്നെ ഹാജിമാരും അതുപോലെ തന്നെ സമൂഹത്തിലെ നാനാതുറകളിലെ വിശ്വാസികളുടെ ഒക്കെ വലിയ സംഭാവനകൾ ആ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കും. അടുത്ത വർഷം ഹജ്ജ് ആകുമ്പോഴത്തേക്കും പരമാവധി അവിടുത്തെ തന്നെ ഈ ക്യാമ്പ് പിന്നെ ഒരുക്കി അവിടെ നിന്ന് യാത്രയാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തിലെ ധാരാളം ആളുകൾ ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട്. ട്രെയിനർമാരായും വളണ്ടിയർമാരായും

പിന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ പുതുതായി ഇതിനോട് താല്പര്യമുള്ളവരടക്കം ഞങ്ങൾ സെലക്ട് ചെയ്ത് അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഈ വളണ്ടിയേഴ്സായിട്ട് നിയോഗിക്കുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹാജിമാരെ സേവിക്കുന്നതിനുള്ള വളണ്ടിയർമാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കൃത്യമായി ഗ്രൂപ്പ് വൈസാക്കി വ്യത്യസ്തമായ രീതിയിൽ ഓരോ വിഭാഗത്തിനും ഹാജിമാരെ സേവിക്കുന്നത്. അതുപോലെ തന്നെ പന്തലിലായാലും ഹാജി മൂവ്മെൻറ്റിലായാലും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിന് അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ പ്രത്യേകം വിഭാഗമായിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളൊക്കെ തിരിച്ചിട്ടാണ് അവരെ നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഈ മേഖലയിൽ ഒരു രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവപ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലെ ആളുകൾ ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനർമാർ കഴിഞ്ഞ ഹജ്ജ് വേള കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആ 11 മാസവും വിവിധ ഘട്ടങ്ങളിലായി അവർക്കുള്ള നിർദ്ദേശങ്ങളും ക്ലാസുകളുമൊക്കെ ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് എന്ന നിലയ്ക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ യാത്ര പോകുന്നവർക്ക് 3 ഘട്ടങ്ങളിലായി സാങ്കേതിക പഠന ക്ലാസ്സുകൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ട്രെയിനേഴ്സും കൂടി ഉൾപ്പെട്ട ഒരു വിപുലമായ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ ഒരു 11 മാസത്തോളം ഇതിൽ ഇൻക്ലൂഡായി സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാരാണ്. ആ രീതിയിലാണ് വളണ്ടിയേഴ്സ് പ്രവർത്തിച്ചു വരുന്നത്. വളണ്ടിയേഴ്സിന് നമ്മൾ പ്രത്യേകമായി ക്ലാസ്സും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അവരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും ക്യാമ്പിൽ പാലിക്കേണ്ട നിയമങ്ങളടക്കം വളരെ കൃത്യമായി ഞങ്ങൾ നൽകാറുണ്ട്.

ഹാജിമാരെ യാത്രയേക്കാൻ വരുന്ന അവരെ കൂടെയുള്ള ബന്ധുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സാധാരണ രീതിയിൽ ഈ ഹാജിമാരെ ഏറ്റവും അവസാനമായി യാത്രയേക്കുന്ന ആ ആ ഒരു മുഹൂർത്തത്തിൽ കൂടി കാണാൻ വേണ്ടിയുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് പരമാവധി എയർപോർട്ടിലേക്ക് ഹാജിമാരുടെ കൂടെ കൂടുതൽ ആളുകൾ വരാതിരിക്കാനാണ് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും അഭൂതപൂർവമായ ആളുകളാണ് കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചോളം ഏറ്റവും സൗകര്യപ്രദമായ ഇത്രയും വിശാലമായ ഒരു സ്ഥലമുള്ള സ്ഥിതിക്ക് തന്നെ പല ആളുകളും വരുന്നുണ്ട്. പല നാടുകളിൽ നിന്നും ആളുകൾ ഗ്രൂപ്പായി ബസ്സുകളിലൊക്കെ ആയിട്ടാണ് ഇവിടെ ഹാജിമാർ വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായി അവരെ യാത്രയേക്കാനും അവരോട് പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം അവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഹാജിമാർ ബാഗേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഹാജിമാരെ കാണാനുള്ളൊരു അവസരം നമ്മൾ നൽകാറില്ല. അതായത് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ലഗേജ് അടക്കം സ്വീകരിച്ച് അവർക്ക് ബാഡ്ജ് നൽകി അവർ പിന്നീട് അത് ഞങ്ങളുടെ സെക്യൂരിറ്റി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പെർമിഷനിലേക്ക് വരുന്നതോടുകൂടി അവർ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം മറ്റുള്ളവർക്ക് അവരെ കൂടുതൽ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സാധാരണ രീതിയിൽ നമ്മുടെ ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇവരെ കൂടെ പോകുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ ഓരോ 150 പേർക്കും ഒരാളെ വെച്ചിട്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ ഇവരെ കൂടെ അനുഗമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ അവർ കൃത്യമായി ഹാജിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്തേണ്ട സമയം, അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് ക്യാമ്പിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഹാജിമാരും അവരുടെ ബന്ധുക്കളും ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഹാജിമാരെ സ്വീകരിക്കുന്നതും. താങ്ക് യു. സാധാരണ രീതിയിൽ കഴിഞ്ഞ 4 വർഷവും റേഡിയോ മലബാർ ഈ

0: ക്യാമ്പ് ഒരുക്കങ്ങളെ സംബന്ധിച്ചും ഓരോ ദിവസത്തെ ഇവിടുത്തെ അപ്ഡേഷനും കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം കൂടിയാണ്. തീർച്ചയായിട്ടും ഹാജിമാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും അവർക്ക് നൽകുവാനും നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്കൃതി ഞങ്ങൾ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കും.
1: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവും കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി കൺവീനറുമായ ശ്രീ ഷംസുദ്ദീൻ അറിഞ്ചിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
6: പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ.

0: ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3ാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി, രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-ാം അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് യെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
3: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore, and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 wicket നഷ്ടത്തിൽ 6 ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മളെ കൂട്ടത്തിൽ ഇനിയുള്ള പേര് 6B ക്ലാസ്സിലെ വൈഭവ, ദേവിഷ, 7B ഋതുവർണ, ആൽമിയ, 7A ക്ലാസ് ദേവനന്ദ, 6A ക്ലാസ്സിലെ അൻവിത, 6A ക്ലാസ്സിലെ മേഘ്ന, ദേവഹാര. ഇവരാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവർ. ഇവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാത്തിനും മുമ്പിട്ട് നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ പുഷ് കൊടുക്കേണ്ടി വരും മാത്രം. ബാക്കി അത്രയും ടാലൻ്റായ കുട്ടികളാണ്. പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ടാലൻ്റായ കുട്ടികളാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു പുഷ് കൊടുക്കേണ്ടി, അത്രയേ ഉള്ളൂ. ബാക്കി ഒന്ന് അന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കയറി പൊക്കോളൂ. അത് നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ അവരങ്ങ് പൊക്കോളൂ. നമുക്ക് ഇവരെ ഒരു പാട്ട്, എല്ലാവരും ചേർന്നൊരു പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം.

0: diyorum ne.
1: മാഷി പറഞ്ഞതുപോലെ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് പാടുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടും അടിപൊളിയാണ്. എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് നിങ്ങൾ കണ്ടുവച്ചോ. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മോളെ പേരെന്തായിരുന്നു?
2: എന്റെ പേര് വൈഭവ.
1: വൈഭവ, വൈഭവന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെ?
2: അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛന്റെ പേര് അനൂപ്, അമ്മേന്റെ പേര് ധന്യ, അനിയന്റെ പേര് അനുഭവ്.
1: അനുഭവ്, അനുഭവ് നല്ല പേരാണല്ലോ. ഓക്കെ, മോള് സ്കൂള് പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോ എന്താ ഐറ്റത്തിനാ പങ്കെടുക്കാറ്? ഇംഗ്ലീഷ് പോയം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റേഡിയോ സ്റ്റേഷനിൽ വന്നിട്ട്?
2: വളരെ നല്ല അനുഭവമായിരുന്നു, എല്ലാവരുടെയും അനുഭവം കേൾക്കാൻ പറ്റി.
1: അതായത് കുറെ ആൾക്കാരെ കൂടുതൽ അറിയാൻ പറ്റി ഇവിടെ വന്നിട്ട്. അത്ര ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. പേര് പറഞ്ഞോളൂ.
2: ദേവിഷ.
1: ദേവിഷന്റെ വീട് എവിടെയാ?
2: കാഞ്ഞിരി.
1: കാഞ്ഞിരി ഒരു സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. ആരൊക്കെയുണ്ട് വീട്ടില്?
2: അച്ഛൻ, അമ്മ, ഏട്ടൻ, അമ്മ, അച്ഛാച്ചൻ.
1: ഏതായിട്ടത്തിനൊക്കെ പങ്കെടുക്കല് സ്കൂളിലെ പരിപാടിക്ക്?
2: കാഞ്ഞിരി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഇതുവരെയായിട്ട് പങ്കെടുത്തിട്ടില്ല.
1: തായ സ്കൂൾ എന്തിനാ പങ്കെടുത്തത്?
2: പാട്ടിനാണ്. ദേശം.
1: മോളെ എന്താവണമെന്ന് ആഗ്രഹം?
2: സിംഗർ.
1: അച്ഛൻ പാട്ട് പാടും. അച്ഛന്റെ പേരെന്താ?
2: സുദേഷ്.
1: എവിടെയാ വീട്?
2: അച്ഛന്റെ വീട് ചിറ്റാരിപ്പറമ്പ്.
1: അമ്മ?
2: അമ്മ റേഷ്മ. ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു.
1: വീട്ടില് വേറെ ആരാ ഉള്ളത്? ഏട്ടൻ പാടുവോ?
2: പാടില്ല.
1: അച്ഛനെ പാടുള്ളൂ വീട്ടില്. അച്ഛൻ പാടുന്ന പോലെ മോളും പാടാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ടുപേരും ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയല്ലേ പാടിയേ?

0: അച്ഛൻ എവിടെയെങ്കിലും ഏതില്?
1: അച്ഛനിപ്പോ ഉദയരാഗം എന്ന് പറയുന്ന
0: ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ പാട്ട്
1: പാടിയിട്ടുണ്ടല്ലേ.
0: ഓക്കെ, അപ്പൊ അച്ഛനോട് അന്വേഷണം പറയാ. ഒരു ദിവസം ഫാമിലി ആയിട്ട് എല്ലാരും വന്നിട്ട് ഇവിടുന്ന് പാട്ട് അവതരിപ്പിക്കുക. ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു സിംഗർ ആയിട്ട് റേഡിയോ മലബാറിൽ വരിക. സ്കൂളില് അടുത്ത തവണ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കുക. ഓക്കെ, മാറി നിൽക്കരുത്. ഓൾ ദ ബെസ്റ്റ്.

0: ഇല്ല, ചോദിച്ചിട്ടില്ല. ചോദിക്കണോ കേട്ടോ? പോയിട്ട് ആരാ പേരിട്ടത്? അച്ഛനാണ്. അച്ഛനെന്താ ചെയ്യുന്നത്?
1: മരത്തിന്റെ
0: പണിയാണ്. വീട്ടിന്റെ അടുത്ത് തന്നെയാണ്? അമ്മയോ?
1: അമ്മ ഹൗസ്.
0: വീട്ടില് വേറെ ആരുണ്ട്?
1: ഏട്ടന്റെ
0: പേര്
1: സൂര്യദേജി.
0: അതുപോലെ പറഞ്ഞ പോലെ പാട്ടിനെല്ലാം പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട രണ്ടുപേര് പാടുന്നോ?
2: പാടുന്നില്ല.
0: പ്രശ്നമുണ്ട്. ഓക്കെ, ആരാണ് പാട്ട് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കാറ്? അച്ഛനാണ്. വേറെ ആരെങ്കിലും പാടുവോ വീട്ടില്? രണ്ടുപേരും പാടും. ഓക്കെ, വെക്കേഷനിൽ എന്താ പരിപാടി?
1: മൂത്തന്റെ വീട്ടിലെല്ലാം പോകണം.
0: മൂത്തന്റെ വീട് എവിടെയാ?
1: ഇരിട്ടി.
0: ഇരിട്ടി. അവിടെ മാത്രമേ പോകുന്നുള്ളൂ. ജൂണ് വരെ സമയമുണ്ട്. അവിടെ മാത്രം ഒതുക്കല്ല, എവിടെയെങ്കിലും പോകണമെന്ന് പറയാം അച്ഛനോട് പോയിട്ട്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോട്? നിങ്ങളെ പോലത്തെ ഒരുപാട് കുട്ടികൾ ഈ പരിപാടി കേൾക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടുത്തേക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് പറയാനുള്ളത് ആരെയാ വിളിക്കണ്ടേ? ആമി. ആമി പറഞ്ഞോ. അവക്ക് പറയാനില്ല, അപ്പൊ ആമിക്ക് വിട്ടു തന്നിന്. ആമി പറഞ്ഞു, നിങ്ങളെ പോലത്തെ ഒരുപാട് കൊച്ചു കൂട്ടുകാരി റേഡിയോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വെക്കേഷൻ ആണ്, എന്താണ് കുട്ടികളോട് പറയാൻ?
1: അവരോട് ഇങ്ങോട്ട് വരാൻ പറയും.
0: ഇങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ടേക്ക് വരിക, പരിപാടികൾ അവതരിപ്പിക്കുക, നല്ലൊരു അവസരമാണ്. ബാക്കി എന്തെങ്കിലും പറയാൻ? ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു.
1: ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട്. എല്ലാം നമുക്ക് അറിയാൻ പറ്റി കുറെ കാര്യങ്ങള്.
0: ആമിയുടെ ഫുൾ പേരെന്താ?
1: ആൽമിയ.
0: ആൽമിയ. അതിനെ ആമിന്ന് ഷോർട്ടാക്കി വിളിക്കുക. എല്ലാരും അങ്ങനെയാണോ വിളിക്കാറ്? ആണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഒരു മൂളലിനൊരു ഒരു ചെറിയൊരു ഇത് കുറവുണ്ട്. അപ്പൊ അല്ലല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ്? ഉണ്ട്. അവരെന്താ കൂട്ടാഞ്ഞെന്ന്?
1: അവര് വന്നിട്ടില്ല.
0: വന്നിട്ടില്ല. അപ്പൊ ഇനി അവരെ പോയിട്ട് ഒന്ന് ഇളക്കി വിടണം കേട്ടോ. ഓക്കെ. അപ്പൊ ആൽമിയ വീട്ടിലാരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ഏട്ടന്നെ.
0: പേര് പറഞ്ഞു.
1: അച്ഛന്റെ പേര് വിനോദ്, അമ്മയുടെ പേര് സജന, ഏട്ടന്റെ പേര് ആൽമി.
0: ഓക്കെ, വെക്കേഷനിൽ എന്താ പരിപാടി?
1: ആന്റിന്റെ വീട്ടിൽ പോകും. അമ്മേന്റെ വീട്ടിൽ പോകും.
0: വിഷുവിന് കൈനീട്ടൊക്കെ കിട്ടാറുണ്ടോ? കൊറേ കിട്ടാറുണ്ടോ? എന്താ ചെയ്യാ കൈനീട്ടം കിട്ടിയ പൈസ?
1: ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ സ്ഥലം
0: അങ്ങ് തീർക്കും. അടുത്ത വിഷു ആകുമ്പോഴേ കഥങ്ങ് തീർക്കും. അപ്പൊ എവിടെയും ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യാറില്ല, പോസ്റ്റ് ഓഫീസിലൊന്നും ചെയ്യാറില്ല. ഇനി മുതൽ അങ്ങനെ ചെയ്തു നോക്കണേ. ഓക്കെ, സിനിമയൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറിക്കോളൂ. കൊറേ നേരായി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നു. പേരെന്താ?
1: ദേവഹാര.
0: ദേവഹാര, അടിപൊളി പേരാണ്. ആരെങ്കിലും പറഞ്ഞായിരുന്നു ഇങ്ങനെ നല്ല പേരാണെന്ന്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേവഹാര വീട്ടിലാരൊക്കെയുണ്ട്?
1: അമ്മ, അച്ഛേ, ഞാൻ,
0: ചേച്ചി. എന്താ കാഞ്ഞിലേരി സ്കൂളിൽ തന്നെ പോവാൻ തീരുമാനിച്ചേ? നല്ല സ്കൂളാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പഠിപ്പി? നല്ല പഠിപ്പിക്കലാണ്, നല്ല മാഷ്, നല്ല ടീച്ചേഴ്സാണ്. ആനന്ദ് മാഷ് അവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ? പറഞ്ഞിന്. അപ്പൊ ആനന്ദ് മാഷാണ് ഇതിനെല്ലാം കാരണം. ഓക്കെ മാഷേ, ദേവഹാര എങ്ങനെ പഠിക്കുവാ?
3: പഠിക്കും, നല്ലോണം പഠിക്കുന്ന കൂടെ തന്നെയാണ്.
0: സീരിയസ് ആയി ക്ലാസ് എടുക്കുമ്പോ ഇങ്ങനെ ചിരി വരാറുണ്ടോ ദേവഹാര? വരാറുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പൊ ആരും അടിക്കൂല, ദേഷ്യം വരാൻ, മുഖം നോക്കിയാലും ദേഷ്യപ്പെടില്ല ദേവഹാരയുടെ. കാരണം അപ്പൊ തന്നെ ചിരിക്കും, ദേഷ്യം വരുന്നവരുടെ ദേഷ്യം അലിഞ്ഞു പോകും, അങ്ങനെയാണ്. ഓക്കെ ദേവഹാര, എന്താ പറയാനുള്ളത്? ഈ ഒരു സ്കൂൾ അടച്ച് എന്താ പറയാനുള്ളത്? സ്കൂൾ ജൂൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലെ, ഇവരെയൊക്കെ കാണാൻ. എന്താ പറയാനുള്ളത്? എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യാ? ഫോണിലോട്ട് വിളിക്കാറുണ്ട്, ഫോണ് തരാറുണ്ട്. ഓക്കെ, എന്തൊക്കെയാ ഫോൺ, എന്തിനൊക്കെയാ ഉപയോഗിക്കാറ്? യൂട്യൂബ്, പാട്ട് കേൾക്കാൻ. അപ്പൊ എല്ലാരും ഫോണിലെ കൂടി കണക്റ്റഡ് ആവും, പ്രശ്നമൊന്നുമില്ല. രണ്ടു മാസം അടിച്ചു പൊളിക്കും. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് കൊടുത്താലോ. ആരെയാ വിളിക്കണ്ടേ? മേഘ്ന. മേഘ്ന, എന്തുണ്ട് വിശേഷം? ഒരു വിശേഷവുമില്ല. ഓക്കെ, ആദർശ് മാഷയും ആനന്ദ് മാഷും കൊണ്ട് നമുക്ക് അവസാനം ഒരു പാട്ട് പഠിപ്പിക്കണ്ടേ? ഏത് പാട്ടാ പാടണ്ടേ ആനന്ദ് മാഷ് എന്നുള്ളത് റെഡിയാക്കിയിട്ട് വെച്ചോളണേ നിങ്ങളെ. ഓക്കെ, മേഘ്നന്റെ വീട് എവിടെയാ? കാഞ്ഞിലേരി തന്നെയാണ്. ഓക്കെ മേഘ്ന, ഏത് ക്ലാസ്സിലെ ഇപ്പം? സിക്സ്. ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂള്? നല്ല സ്കൂളാണ്. ഓക്കെ മേഘ്ന, വീട്ടിലാരൊക്കെ ഉള്ളത്? എല്ലാരും പേര് പറഞ്ഞോളൂ. മയൂഖ എവിടെ
1: പഠിക്കുന്നത്?
0: പുഞ്ഞത്ത് അല്ലേ. ഓക്കെ, ഏതാ എടുത്തത് അറിയോ? ബ്രാഞ്ച് ഏതാ? മോക്കെന്താവാൻ ആഗ്രഹം?
1: ഡോക്ടർ.
0: ഡോക്ടർ തീരുമാനിച്ചു. എന്തുകൊണ്ടാ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നത്?

0: അങ്ങ് വന്നു. ഓക്കെ, അച്ഛനെന്താ ചെയ്യുന്നത്? എവിടെ? നാട്ടിൽ തന്നെ. അമ്മയോ? ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും പാരന്റ്സിനോട് ഇവിടെ വരാൻ പറയണം, വിസിറ്റ് ചെയ്യാൻ പറയണം. നമുക്ക് പരിപാടികളെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരം അവർക്കും കൊടുക്കാം. ഓക്കെ, നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ. നന്നായിട്ട് പഠിക്കുക, വെക്കേഷൻ അടിച്ച് പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹലോ.
1: ഹലോ.
0: എന്ത് തോന്നി ഇന്ന് ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ലൈനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു? നിങ്ങൾ അപ്പാട് മാഷ് ആനന്ദ് മാഷ് ക്യാമറയും കൊണ്ട് പുറകത്ത് തന്നെ ഓടുന്നുണ്ടായിരുന്നു. എന്താ തോന്നി അങ്ങനെ വരുമ്പോ? എന്തായിരുന്നു റേഡിയോ സ്റ്റേഷൻ, എന്തായിരുന്നു മനസ്സിലുണ്ടായത്? ഇങ്ങനെ പോകുന്ന അറിഞ്ഞതേ സന്തോഷം വന്നു. ആ എക്സൈറ്റ്മെന്റ് എല്ലാം എന്താണ് ഇപ്പൊ എന്താ
1: തോന്നുന്നത്?
0: സന്തോഷമുണ്ട്. പിന്നെ എന്നാലും വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു ഇവിടെ? ഇങ്ങനെയൊക്കെ തന്നെയാണോ വിചാരിച്ചത്? ഇങ്ങനൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? ഇനി എല്ലാം കണ്ടാ? കണ്ട്? ഇല്ല, നിങ്ങൾ വന്നേരി ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നേ, ഒന്നും കണ്ടില്ല. പോകുമ്പോ എല്ലാം കണ്ടിട്ട് പോവാം. എല്ലാരോടും പറയോ ഇങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, എല്ലാരോടും പോണെന്ന് പറയണം. കാരണം പലർക്കും അറിയില്ല റേഡിയോ സ്റ്റേഷനിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, എന്താ വെക്കേഷനിൽ പരിപാടി?
1: കസിന്റെ വീട്ടിൽ പോണം.
0: കസിന്റെ വീട് എവിടെയാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് ഇഷ്ടമാണ് അവിടെ പോയാൽ? എന്താണ് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത? ഇവിടെ പോയി കഴിഞ്ഞാല് ബീച്ച്, ഇവിടെ ബീച്ചില്ലേ, പയ്യാമ്പലം ബീച്ചില്ലേ, ധർമ്മടം ബീച്ചില്ലേ, പിന്നെന്താ കോഴിക്കോട് ബീച്ചിനോട് ഇത്ര ഇഷ്ടം? ഒന്നുമില്ല, കസിൻസിന്റെ കൂടെ ഒക്കെ പോവാലോ. ഓക്കെ, അമ്മേന്റെ പേരെന്താ? എന്താ
1: ചെയ്യുന്നത്?
0: നാട്ടിൽ തന്നെ. ഓക്കെ, ആരെങ്കിലും വീട്ടിൽ പാട്ട് പാടാറുണ്ടോ? അച്ഛൻ പാടും. അച്ഛൻ പാടുന്നുണ്ടെങ്കിൽ മോക്ക് ചെറിയൊരു കാര്യമുണ്ട്, ചെറിയൊരു അംശം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും രണ്ടുപേര് പാട്ട് കേൾക്കണം. ഏത് പാട്ട പാടുത്ത? വീയും പാടിയ വീയും പോവാ, അല്ലെ മാഷ ഇരുന്ന് ഭക്ഷണം ഇല്ലാണ്ട്
1: പേടും.
0: ഏതെങ്കിലും പാടി ഇവളെ ഏത് പാട്ടാ പാടണ്ടേ? അവളെ ഫ്രണ്ട്സ് ഉണ്ട് എവിടെ ആരെങ്കിലും ഇരിക്കുന്നത്? ആ പറഞ്ഞു കൊടുത്തു. ഇല്ല, ഒന്നുമില്ല, വിട്ട്. പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ സ്കൂളിൽ? ഏതിന്?
1: ഗ്രൂപ്പ് ഡാൻസ്.
0: ഓക്കെ, ഗ്രൂപ്പ് സോങ്ങിന് നിൽക്കാറുണ്ടോ? നിൽക്കാറില്ല. അപ്പൊ കുഴപ്പമില്ല, അടുത്ത തവണ പാടിത്തരണം. അടുത്ത തവണ ഇവിടെ വരുമ്പോൾ നല്ല പാട്ട് പഠിച്ചിട്ട് വരണം. എന്താവണമെന്ന് ആഗ്രഹം? ഡോക്ടറാണ്. നന്നായിട്ട് പഠിക്കുക, ഡോക്ടറായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. പേരെന്തായിരുന്നു?
1: ദേവനന്ദ.
0: ദേവനന്ദ. ദേവനെ തുടങ്ങുന്ന വേറെ പേരുണ്ട് ഇവിടെ? ആ, കൊറേ ദേവന്മാരുണ്ടല്ലേ. ഓക്കെ, ദേവനന്ദ പേര് എപ്പോഴെങ്കിലും അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അർത്ഥം എന്താണെന്ന്? എന്താ അർത്ഥം പറഞ്ഞു തന്നെ അമ്മ?
1: ദൈവത്തിന്റെ
0: പൂന്തോട്ടാണ്. ഇഷ്ടായി ആ പേര്? എന്താ ആദ്യം, പിന്നെ എപ്പോഴാ ഇഷ്ടായി തുടങ്ങിയത്?
1: പേര് രസമുണ്ട് എന്ന് പറയാൻ തുടങ്ങി.
0: എല്ലാരും പറഞ്ഞു തുടങ്ങിയപ്പോ ഇഷ്ടായി. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്.
0: പേര് പറഞ്ഞു.
1: അമ്മേന്റെ പേര് ജിത, അച്ഛന്റെ പേര് സജിത്ത്, അനിയത്തിന്റെ പേര് ദേവപ്രിയ.
0: എന്താ ചെയ്യുന്നവര്?
1: അമ്മ ഹൗസ് വൈഫ് ആണ്, എന്റെ കൂടെ ടൈലറിംഗും ചെയ്യുന്നുണ്ട്. അച്ഛൻ വർക്ക്ഷോപ്പിൽ
0: ചെയ്യാണ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ പാടുവോ ഡാൻസ് കളിക്കുവോ വരക്കുവോ ഒന്നും ചെയ്യില്ല? മാഷ വെറുതെ അല്ലേ പറയുന്നത്, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
2: ഒന്നും ചെയ്യാണ്ടൊന്നുമില്ല, മേളൊക്കെ പങ്കെടുക്കുന്ന ആള് തന്നെയാണ്. കഴിഞ്ഞ വർഷം പങ്കെടുത്ത സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്തവണ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിലും സ്മാർട്ടാണ്. അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ശരിയല്ല.
0: ശരിയല്ല, കണ്ട മാഷ് പറഞ്ഞു. മാഷ് ഇല്ലെങ്കിലും എന്നെ പറ്റിക്കായിരുന്നു. ഓക്കെ, പാടുമോ മോളെ? ചെറുതായിട്ട് മൂളൂലേ, കവിത ചൊല്ലില്ലേ? ഇല്ല. പാട്ട് ഇഷ്ടമാണോ കേൾക്കാനൊക്കെ? ഈ കൂട്ടത്തിൽ ആര് പാടുന്ന പാട്ടാ കേൾക്കാൻ ഇഷ്ടം?
1: ഋതു പാടുന്ന
0: പാട്ട് ഇഷ്ടം. ഋതു ആരാധിക ഉണ്ട് കേട്ടാ. ഋതു പാടുന്ന ഏത് പാട്ടാ കൂടുതൽ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഋതു ഫ്രണ്ടാണോ?
1: ക്ലാസ് മാറ്റാണ്, ആദ്യം ഒന്നിച്ചു പഠിച്ചു.
0: ഒന്നിച്ചു പഠിച്ചാണ്. ഓക്കെ, ആരാവണമെന്ന ആഗ്രഹം?
1: ആർക്കിയോളജിസ്റ്റ്.
0: അതെങ്ങനെയാ ഒരു ഇതിലേക്ക് വന്നേ? അങ്ങനെ ഇഷ്ടമുണ്ട്. വീട്ടില് അച്ഛമ്മയുണ്ടോ? അമ്മമ്മ ആരുമില്ല. ഓക്കെ, പഴയതെല്ലാം എങ്ങനെ സെർച്ച് ചെയ്തിട്ട് ബുക്കെല്ലാം വായിക്കാറുണ്ടോ?
1: ഇടക്ക് വായിക്കും, പിന്നെ ചിലതെല്ലാം എടുത്തു വെക്കാനുള്ള ഇഷ്ടം.
0: ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.
1: മാണിക്കക്കല്ലിലെ ഒരു നല്ല പാട്ട് അനന്ദ് മാഷിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.

കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിൽ. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി

0: മട്ടന്നൂർ, 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
3: വയലാറിനും ഭാസ്കരൻ മാസ്റ്റർക്കും ശേഷം മലയാള സിനിമാ ഗാനരചനാ പൂമുഖത്ത് പുത്തൻ പൂക്കുടിയൊരുക്കി മധുവും മണവും പകർത്തി ആസ്വാദക ഭ്രമരങ്ങളെ ആവേശിതരാക്കുകയും ആകർഷിതരാക്കുകയും ചെയ്ത മലയാളത്തിന്റെ സ്വന്തം ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. എന്തുകൊണ്ട് വയലാറിനും ഭാസ്കരൻ മാസ്റ്റർക്കും ശേഷം എന്ന് ചോദിച്ചാൽ അതിനുത്തരം സർഗവൈഭവത്തിലുള്ള ഏതെങ്കിലും ഏറ്റക്കുറിച്ചിൽ എന്ന് തീർത്തു പറയാൻ പറ്റില്ല. ആദ്യത്തെ കാരണം കലാസബരിയ തുടങ്ങിയ കാലത്തിലുള്ള അന്തരം തന്നെ. കുറച്ചുകൂടി ആഴത്തിൽ ആലോചിച്ചാൽ ഈ പറഞ്ഞവർ തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യ പഠനം ആവശ്യമാണോ എന്ന് തന്നെ തോന്നിയേക്കാം. കാരണം ഭാവനയുടെ വിഹാരമണ്ഡലങ്ങൾ മൂവർക്കും വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. ഗന്ധർവ നഗരങ്ങളും സ്വർഗ ഗായികമാരും മറ്റും പോലെയുള്ള അഭൂമമായ കാവ്യബിംബങ്ങളുടെ വിഹാരരംഗമായിരുന്നു വയലാർ ഗാനങ്ങൾ. ഭാസ്കരൻ മാസ്റ്റർ ആവട്ടെ, ഇങ്ങു താഴെ ഭൂമിയിൽ സാധാരണക്കാരായ നാമെല്ലാം നിത്യവും കേട്ട് ഹൃദയത്തിലേറ്റി നടന്നിരുന്ന നാടൻ ശീലുകളും പഴമ്പാട്ടുകളും തന്റെ ഭാവനയുടെ പഞ്ചാരക്കുഴമ്പിൽ മുക്കി പുതിയ രുചിഭേദങ്ങൾ പരിചയപ്പെടുത്തി. ഇവരിരുവരെയും കുറിച്ച് ഈ ഒറ്റ വരിയിൽ ഒരിക്കലും നിർത്തുവാനാകില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് ശ്രീകുമാരൻ തമ്പിയുടെ ചില ഗാനങ്ങളിലേക്ക് കൂടി ഒരു യാത്ര പോകാം. തമ്പിയുടെ ഗാനങ്ങൾ വയലാറിൽ നിന്നും ഭാസ്കരൻ മാസ്റ്ററിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിന് ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ വളരെയധികം പ്രകടമായി കാണാവുന്ന ചില പ്രത്യേക കാവ്യബിംബങ്ങളാണ്. തന്റെ സ്വദേശമായ ഹരിപ്പാടും അതിന്റെ ചുറ്റുവട്ടങ്ങളും ജന്മദേശത്തോടുള്ള സ്നേഹസാക്ഷ്യങ്ങൾ പോലെ നിരവധി ഗാനങ്ങളിൽ തെളിഞ്ഞു നിറഞ്ഞു നിൽക്കുന്നു. മറ്റൊരു ഗാനരചയിതാവിലും കാണാനാവാത്ത ഈ പ്രത്യേകത മലയാള സിനിമാ ഗാനരചയിതാക്കളുടെ മുൻനിരയിൽ തന്നെ ആറാട്ടിനെഴുന്നള്ളി നിൽക്കുന്ന ഗജവീരന്റെ തലയെടുപ്പോടെ നിൽക്കാൻ തമ്പിയെ സഹായിക്കുന്നു. ശ്രീകുമാരൻ തമ്പി വരച്ചിട്ട കാവ്യചിത്രങ്ങളിൽ ഈയൊരു പ്രത്യേകതയെ കൂടുതൽ അടുത്തറിയാനൊരു ശ്രമമാണ് ഇന്ന് ഈ സ്മൃതിഗീതങ്ങളിലൂടെ നടത്തുന്നത്.

പായിപ്പാട്ടാറ്റിൽ വള്ളംകളി കാണാൻ പാറു നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് തുടങ്ങുന്ന ഒരു നാടൻ ശീലാണ്. ആ നാടിനെപ്പറ്റിയും അവിടുത്തെ വള്ളംകളിയെപ്പറ്റിയും പുറംദേശക്കാർക്ക് പരിചയപ്പെടുത്തുവാനുള്ള അളവുകോലായിരുന്നത്. വെളുത്ത കത്രീന എന്ന 1968

പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഒന്നാം കണ്ടത്തിൽ എന്ന ഗാനത്തിൽ ഇത് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഗാനം അത്ര പ്രചാരം നേടാത്തതുകൊണ്ടാവാം. പായിപ്പാട്ടാറും വള്ളംകളിയും ലോകപ്രശസ്തമാകാൻ 1983 ഇറങ്ങിയ തരംഗിണിയുടെ ഉത്സവ ഗാനങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നത്. അതിലെ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന ഗാനം പുറത്തു വന്നതോടെ ദേശക്കാരും അന്യദേശക്കാരുമായ എല്ലാ മലയാളികളുടെയും മനസ്സിൽ പ്രൗഢഗംഭീരന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും മത്സരവും ഇനിയൊരു ചിത്രത്തിന്റെയോ വിവരണത്തിന്റെയോ ആവശ്യമില്ലാതെ സ്ഥാനം പിടിച്ചു. ഉത്സവ ഗാനങ്ങളിലെ ഈ ഗാനം രവീന്ദ്രമാഷിന്റെ സംഗീതത്തിലാണ് പുറത്തിറങ്ങിയത്. യേശുദാസിന്റെ ആലാപനം.

കവിയുടെ മനസ്സിൽ രൂഢമൂലമായ ആ ഗ്രാമീണ ചിത്രം, കാരിച്ചാൽ ചുണ്ടനും കാവാലം ചുണ്ടനും കോതേരിയും ആ വലിയ ദിവാഞ്ചിയും മുൻനിരയിൽ എന്ന് പാടുന്ന ആ വാക്ചിത്രം, തങ്ങളുടെയെല്ലാം മനസ്സിന്റെ സുവ്യക്തമായ ആവിഷ്കാരം പോലെ തന്നെ പായിപ്പാട്ടിന്റെ ഇരുകരങ്ങളിലുമുള്ള ദേശവാസികളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. മറഞ്ഞുപോയ ഒരു സുവർണകാലത്തിന്റെ സാക്ഷ്യങ്ങളായി ഒന്നാനാം ചുണ്ടന്നേൽ അമരം പിടിക്കുന്ന പൊന്നിലും പൊന്നായ തമ്പുരാനും അയാൾ പണ്ടേകിയ വെറ്റില തിന്ന ആ സുന്ദരിച്ചെറിമയും ഒരു നിശ്വാസത്തിന്റെ കാറ്റേറ്റ് ഓർമ്മകളിൽ മയങ്ങുന്നു. ആട്ടക്കളങ്ങളിലെ ജയഭേരികളും കൂത്തമ്പലങ്ങളിലെ കലാസന്ധ്യകളും സമകാലീനരുടെ മനസ്സുകളിൽ നഷ്ടബോധത്തിന്റെ നെടുവീർപ്പുകൾ ഉയർത്തുന്നു. പായിപ്പാട്ടാരിലെ വള്ളംകളിക്കും അതിന്റെ പെരുമയ്ക്കും 3 കിലോമീറ്റർ അകലെയുള്ള തമ്പിയുടെ സ്വന്തം ഗ്രാമമായ ഇന്നൊരു പട്ടണമായി പ്രൗഢി പേറുന്ന ഹരിപ്പാട്ട് ചെന്നെത്തിയേ പറ്റൂ. കാരണം ഹരിപ്പാട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ സ്മരണയ്ക്കാണ് പായിപ്പാട്ടാറ്റിൽ വള്ളംകളി നടക്കുന്നത്. പായിപ്പാട്ടാറ്റിലെ ചതിയം കളിക്കന്റെ ചുരുളനുമായി ഞാൻ വന്നപ്പോൾ എന്ന് തമ്പി വീണ്ടും നക്ഷത്ര കണ്ണുള്ള സുന്ദരിപ്പെണ്ണെ എന്ന ഗാനത്തിൽ നായകനെ കൊണ്ട് പാടിക്കുന്നുണ്ട്. 1973 ഇറങ്ങിയ പത്മവ്യൂഹം എന്ന ചിത്രത്തിലേത്. കൗമാര കാഴ്ചകളിൽ ഏറ്റവും നിറം പിടിച്ച ഓർമ്മകളിൽ ഒന്നാണ് ചെറുവള്ളങ്ങളിൽ കയറി വള്ളംകളി കാണാൻ പോകലും കരയിലിരിക്കുന്ന പാവാടക്കാരികൾ കാണുകെ തന്റെ ജലാഭ്യാസ പാടവം പ്രദർശിപ്പിക്കലും. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം എന്നീ നാളുകളിലാണ് പായിപ്പാട്ടാരിലെ വള്ളംകളി. നമുക്ക് ഈ പാട്ട് ആസ്വദിച്ചിട്ട് വരാം. പ്രേംനസീറും വിജയശ്രീയും ഗാനരംഗത്തിലെത്തുന്ന ഈ ഗാനം ആലപിക്കുന്നത് യേശുദാസാണ്. MK അർജുനന്റെ സംഗീതം.

0: തമ്പിയുടെ പാട്ടുകളിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ ഹരിപ്പാട്ട് അമ്പലവുമായി ബന്ധപ്പെട്ടവയാണ്. ഹരിപ്പാട്ടും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ബിംബങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുവാനും തദ്വാര അദ്ദേഹത്തെ തങ്ങളുടെ ദേശത്തിന്റെ തന്നെ പാട്ടുകാരനായി കണക്കാക്കുവാനും കഴിയുന്നുണ്ട്. ഒരുപാട് ഗാനങ്ങളുടെ വാക് ചിത്രത്തുന്നലുകളിലൂടെ ഹരിപ്പാട്ട് അമ്പലത്തിലെ ഉത്സവ കാഴ്ചകൾ നിരനിരയായി കടന്നുപോകുന്നത് നമുക്ക് കാണാം. തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം എന്ന പ്രശസ്തമായ കണ്ണൂർ ഡീലക്സിലെ എന്ന ഗാനം ഇവയിൽ മികച്ചതാണ്. ചിത്രം പുറത്തിറങ്ങിയത് 1969 മകരമാസത്തിലെ പൂയന്നാളിലാണ് ഹരിപ്പാട്ടമ്പലത്തിലെ വിഖ്യാതമായ കാവടിയാട്ടം. ഈ കാഴ്ചയെ വാക്കുകളിൽ ഒപ്പിയെടുത്ത് വിദഗ്ധനായ ചമയക്കാരനായി മാറുന്ന തമ്പി കണ്ണാടി പോലെ മിന്നുന്ന കാഞ്ചീപുരം സാരി ചുറ്റി കവിത ചൊല്ലുന്ന കല്ലുമണി മാലകളും ചാർത്തി കണ്ണിനാൽ കണ്ണെറിയും സുന്ദരിയെ ശ്രോതാവിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. താൻ നേരിട്ട് കണ്ടനുഭവിച്ച കാഴ്ചകൾ ഗാനത്തിലൂടെ മനസ്സിൽ നിറയുന്നതറിഞ്ഞ് അവൻ ആനന്ദഭരിതനാകുന്നു. പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: കണ്ണൂർ ഡീലക്സിലെ ഈ പാട്ട് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിലാണ് ഒരുങ്ങിയത്. യേശുദാസിന്റെ ആലാപനം.

0: വീണ്ടും ഉത്സവ കാഴ്ചകൾ കണ്ണും മനസ്സും നിറയ്ക്കുന്നത് ആറാട്ടുനാനകൾ എഴുന്നള്ളുമ്പോഴാണ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന 1973 ചിത്രം. 9 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് 10-ാം നാൾ ആറാട്ട് മഹോത്സവം. 1000 വിളക്കു തെളിയുന്ന ചുറ്റമ്പലം. അമ്പലപ്പുഴ സഹോദരന്മാരുടെ നാദസ്വര കച്ചേരി. വേലക്കുളത്തിന്റെ കൽപ്പടവുകളിൽ മെയ്യു കണ്ണാക്കിയവരുടെ അഭ്യാസ പ്രകടനങ്ങൾ. ആൾത്തിരക്കിനിടയിൽ അവളുണ്ടാവും, അവനും. തിരയുന്ന കണ്ണുകളിൽ കണ്ടെത്തലിന്റെ പൂത്തിരി മിന്നേട്ടം. ഒരു നോട്ടത്തിന്റെ നിർവൃതി. പറയാതെ പറയുന്ന 1000 കഥകളുടെ മായാലോകം. കടന്നുപോയ കാലത്തിന്റെ ഓർമ്മയിൽ കേൾവിക്കാരിൽ ചിലർക്ക് സുഗതമായ അനുഭൂതി, മറ്റു ചിലർക്ക് ഹൃദയത്തിന്റെ കോണുകളിൽ മിന്നിമറിയുന്ന തേങ്ങൽ. ജന്മനാടിന്റെ കാഴ്ചകളിൽ ഇഴചേർത്ത് എത്ര പ്രണയരംഗങ്ങളാണ് തമ്പി നമുക്കേകുന്നത്. കേട്ട് തിരിച്ചു വരാം നമുക്ക് ആ പാട്ട്.
1: ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനത്തിന് ദക്ഷിണാമൂർത്തിയാണ് ഈണമൊരുക്കിയത്.

ഒന്നാം കണ്ടത്തിൽ എന്ന ഗാനത്തിൽ പായിപ്പാട്ട് ആറിനൊപ്പം കോളോത്തുകാവും പ്രത്യക്ഷമാകുന്നുണ്ട്. തമ്പിയുടെ ജന്മഗൃഹത്തിന് വിളിപ്പാടകലെയുള്ള കോളോത്ത് ഭഗവതി ക്ഷേത്രവും

കാവുമാണ് ഇത്. കുംഭമാസത്തിലെ കാർത്തിക നാളിലെ താലപ്പൊലി ഉത്സവം ഇന്നും നടക്കുന്നു എന്നും ഒരോർമ്മയായി ഗാനങ്ങളിൽ കുട്ടനാട്ടിലെ ഈ കൊച്ചു ഭഗവതി ക്ഷേത്രം തമ്പിയുടെ തൂലിക എഴുതി വെച്ചു. അശ്വതി ഉത്സവ തേര് കണ്ട് ആനക്കൊട്ടിലിൽ നിൽക്കുന്ന കാമുകിയും അവളെ നോക്കി അമ്പലപ്പൊയ്കതൻ കരയിൽ നിൽക്കുന്ന കാമുകനുമാണ് മറ്റൊരു മനോഹര ചിത്രം. ഇത് നാം കാണുന്നത് 1973 പുറത്തിറങ്ങിയ ദിവ്യദർശനം എന്ന ചിത്രത്തിലെ കർപ്പൂരദീപത്തിൻ കാന്തിയിൽ എന്ന ഗാനത്തിലൂടെയാണ്. ഈ ഗാനം നമ്മെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും ഹരിപ്പാടിന് കുറച്ചകലെയുള്ള വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിലേക്കു തന്നെ. അശ്വതി ഉത്സവവും തേരുവലിക്കലും തിരക്കും ആളും ബഹളവും അതിനിടയിൽ അമ്പയും കണ്ണുകളുമായി കാമുകൻ, അവന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന സന്ദേശവുമായി അവളുടെ ഓട്ടുവളക്കിലേക്കും. കല്യാണരാഗത്തെ ദേവസ്വരം കൊണ്ട് കൊളുത്തിയ ദീപം കൊണ്ടുള്ള ദേവഗായകന്റെ ദീപാരാധനയാണ് ഈ അനുപമമായ ഗാനാലാപനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകിയ ഈ ഗാനം ശ്രദ്ധേയമാകുന്നത് പതിവുപോലെ ഗാനചക്രവർത്തി P ജയചന്ദ്രന്റെ അതുല്യമായ സംഭാവനകളിലൂടെ തന്നെ. ദേവഗായകൻ സൃഷ്ടിക്കുന്ന കർപ്പൂര ദീപപ്രഭയിൽ തൊഴുതുപോകുന്ന ആസ്വാദക മനസ്സുകൾ, ചരണത്തിലെ ഓട്ടുവളകൾ തൻ പാട്ടിലൂടോമനെ എന്നതിലെ ഓമന എന്ന ഭാഗം ആലപിക്കുമ്പോൾ ഒഴുകുന്ന അനുരാഗം എത്ര മധുരതരം. കാവിലിളഞ്ഞുകൾ പൂച്ചൊരിഞ്ഞു എന്ന് ദേവഗായകൻ പാടുമ്പോൾ ആ പുഷ്പഗന്ധം നുകർന്ന അനുഭൂതി നമ്മുടെ മനസ്സുകളെ ധന്യമാക്കുന്നു. ഇത് മറ്റൊരു അത്ഭുത ഗാനം. ഇതാ കേൾക്കാം നമുക്ക്.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 12 പരശുരാമൻ, മെയ് 13 നാളെ ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999-447-6836,
3: 9447-371-836,
4: 8078-502-836.
5: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ. 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
5: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
5: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742-473630, 0492-473630. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
7: ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി ഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര ഭരണിയും അമ്പലപ്പുഴ വേലിയും അമ്പലപ്പുഴ പാൽപ്പായസവുമെല്ലാം ഇതര ദേശക്കാരായ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിൽ ശ്രീകുമാരൻ തമ്പിക്ക് വലിയ സ്ഥാനമാണ്. പ്രണയം മുഖ്യ പ്രമേയമായിരുന്ന അക്കാലത്തെ സിനിമകളിൽ തന്റെ പ്രണയഗാനങ്ങൾക്ക് അനുയോജ്യമായ ചുറ്റുപാടുകളും പശ്ചാത്തലവും ഒരുക്കേണ്ട ബിംബങ്ങൾ ലഭിക്കുവാൻ തമ്പിക്ക് മറ്റൊരിടത്തും തിരിയേണ്ടി വരുന്നില്ല. താൻ ജനിച്ചു വളർന്ന നാടും നടന്ന നാട്ടുവഴികളും കണ്ട കാഴ്ചകളും തന്നെ ധാരാളമായിരുന്നു. കലയുടെ കലവറകളായിരുന്ന കൂത്തമ്പലങ്ങളെക്കുറിച്ചുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഒരുപാട് ഗാനങ്ങളിൽ കാണാം. കൂത്തമ്പലത്തിലെ കൂടിയാട്ട കാഴ്ചകൾ, കർപ്പൂര ദീപത്തിൻ കൂടിയാട്ടം കാണാൻ തുടങ്ങിയ ഗാനങ്ങൾ ആനന്ദം പരമാനന്ദം എന്ന 1977 ചിത്രത്തിലെ ഗാനങ്ങളിലുമുണ്ട്.

എന്തുട്ട് നോക്കാൻ തിരിഞ്ഞാലെ കൂടെ കൂടൽ മാണിക്ക വിളക്കും തോൽക്കും നിൻകണ്ണ്.

ഉടഞ്ഞ കുപ്പിവളകളുടെ ഓർമ്മയുണർത്തുന്ന കൂത്തമ്പലങ്ങൾ, കൂത്തമ്പലത്തിൽ വെച്ചോ എന്ന ഗാനം 1990 അപ്പു എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ നമുക്ക് കാണാം. ഒരുപക്ഷെ ശ്രീകുമാരൻ തമ്പി ഈ ഗാനങ്ങളെല്ലാം തന്റേതാണെന്ന് പറയാതെ പറയുന്ന അടയാളങ്ങളാണ് ഈ പദാവലികൾ. 9-ാം ഉത്സവം, ആനക്കൊട്ടിൽ തുടങ്ങിയ പദപ്രയോഗങ്ങളും തമ്പിക്ക് മാത്രം അവകാശപ്പെട്ടവയായി ഇന്നോളം നിൽക്കുന്നു.

അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം വരുന്ന സാധാരണ മലയാളികളും ഒരിക്കൽ പോലും കേൾക്കുകയില്ലായിരുന്ന കലാകാരന്മാരുടെ പേരുകൾ അദ്ദേഹം തന്റെ രചനകളിൽ അസാമാന്യ വൈഭവത്തോടെ വിലക്കി ചേർത്തിരിക്കുന്നത്. കഥകളി ആചാര്യന്മാരായ ഹരിപ്പാട്ട് രാമകൃഷ്ണൻ, ഗുരു ചെങ്ങന്നൂർ കുടമാളൂർ, ചെണ്ടവിദ്വാൻ വാരണാസി നാരായണൻ നമ്പൂതിരി, 1969 പുറത്തിറങ്ങിയ ഉത്തരാസ്വയംവരം, ഡേഞ്ചർ ബിസ്ക്കറ്റ്, നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആലപ്പുഴ പട്ടണത്തിലെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലൊക്കെയുണ്ട്. കലാകാരന്മാരുടെ പേരുകൾ ഇനിയൊരു ചരിത്രാഖ്യാനത്തിലും ഇല്ലെങ്കിലും തമ്പിയുടെ ഗാനങ്ങളിലൂടെ അനശ്രദ്ധ നേടിയെടുക്കുന്നു. ഇവിടെ വെറും പേരുകൾ കൊണ്ടുള്ള കസരത്തല്ല കാണുവാൻ കഴിയുക. ആത്മാവിന്റെ തന്നെ ഭാഗമായി തീർന്ന ചില കാഴ്ചകൾ താനറിയാതെ ഭാവനയിൽ അലിഞ്ഞൊഴുകിയതാവാം. കൂടാതെ ജീവിതയാത്രയിൽ നേർക്കാഴ്ചകൾ കാണിച്ചവർക്കുള്ള ഗുരുസ്മരണയുമാവാം. കേട്ടിട്ട് തിരിച്ചു വരാം നമുക്ക് ആ പാട്ട്. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ദക്ഷിണാമൂർത്തി, ആലാപനം ഗാനഗന്ധർവൻ.

ആറന്മുള ഭഗവാന്റെ എന്ന് തുടങ്ങുന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. 1976 ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾക്ക് ജി ദേവരാജനാണ് ഈണം കൊടുത്തത്. പി ജയചന്ദ്രന്റെ ആലാപനം.

ഇവയെല്ലാം കടന്ന് നാം എത്തുന്നതോ കേളികൊട്ടുയരുന്ന കേളികദമ്പം പൂക്കുന്ന കേരള തിരുമുറ്റത്ത്. കവിയുടെ മനസ്സിൽ കനകാംബരങ്ങൾ പൂമഴ പൊഴിയിക്കുന്ന കേരള തിരുമുറ്റത്ത്, തിരുവോണ പുലരി തിരുമുൽക്കാഴ്ചയുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തിരുമുറ്റത്ത്. അവിടെ കാറ്റുമ്മ വയ്ക്കുന്ന മരച്ചില്ലകൾക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന പ്രഭാത സൂര്യനുണ്ട്. ഒരുപാട് ഒരുപാട് ഗതകാല സ്മരണകളുണ്ട്. എല്ലാം നമ്മളും കവിയും ഒരുമിച്ച് നടന്നവയും അറിഞ്ഞവയും തന്നെ. പക്ഷേ കവിക്ക് മാത്രമേ ആ സ്മരണകളിൽ ചിത്രപ്പണി ചെയ്ത് വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കാനും നൽകാനും കഴിയൂ. അവിടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രസക്തി. കേൾക്കാം നമുക്ക്. മിനിമോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം ജി ദേവരാജന്റെ സംഗീതത്തിലാണ് ഒരുങ്ങിയത്.

0: ഇന്നത്തെ സ്മൃതിഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ ആസ്വദിച്ചത്.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
2: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: കല്ലൂർ ശ്രീമഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 13 നരസിംഹാവതാര വർണ്ണന, 14 ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16 കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീമഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
6: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
0: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ഗാനലയം. ഉച്ചയ്ക്ക് 12 വായനശാല. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് മെയ് 12, മേഡം 29, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് എട്ടാം ദിവസവും മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വം തുടരുന്നതിനിടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരോടും വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരോടുമാണ് ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടത്. നേതാക്കളുമായി രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, ഊർജ സഹകരണം, പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശരാജ്യ സന്ദർശനം വെള്ളിയാഴ്ച തുടങ്ങും. 20 വരെയാണ് സന്ദർശനം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും രാജ്യതലവന്മാരുമായും അദ്ദേഹം ചർച്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ചൈനയിലെത്തും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 9 ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 2017 ട്രംപ് തന്നെയാണ് ചൈന സന്ദർശിച്ച അവസാന US പ്രസിഡന്റ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം എന്ന നിലയിൽ അസംസ്കൃത എണ്ണവില വിപയ്ക്ക് $105 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 കടന്നതും ചില നിയന്ത്രണങ്ങൾക്കിടയാക്കുമെന്ന് സൂചന. സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇറക്കുമതി തീരുവ 6% നിന്ന് 10-12% ആക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. മെയ് 3 നടന്ന നീറ്റ് UG 2026 പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതായി സംശയം. പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപേ സമാന ചോദ്യങ്ങളടങ്ങിയ ഒരു സാധാരണ ചോദ്യക്കടലാസ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചിരുന്നതായി കണ്ടെത്തി. പ്രതികളെന്ന് സംശയിക്കുന്ന 13 പേരെ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പിടികൂടിയ ഫോണുകളിൽ നിന്ന് വിവാദ ചോദ്യക്കടലാസ് കണ്ടെത്തി. കേരളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് വിവാദ ചോദ്യക്കടലാസ് സ്വീകാറിലെ കുട്ടികൾക്ക് ആദ്യമായി അയച്ചതെന്നും പോലീസ് കണ്ടെത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങളുടെ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു. ഇതോടെ ട്രഷറിയിലെ ഇടപാടുകളും വിവിധ ഡിജിറ്റൽ സേവനങ്ങളും ഉച്ചവരെ മുടങ്ങി. എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നിരിക്കെ PM ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഒപ്പിടാതെ മാറി നിൽക്കുന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങി. മുഖ്യമന്ത്രി വിജയ് അടക്കം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നാളെയാണ് വിശ്വാസ വോട്ടെടുപ്പ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ TVK അധ്യക്ഷൻ വിജയ് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ സ്റ്റാലിനെ സന്ദർശിച്ചു. അൽവാപേട്ടിലെ സ്റ്റാലിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്തെ കോടതി സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്ന ഒരു കേസ് ഒരു ഡാറ്റ പദ്ധതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. കേസ് വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും കേസ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി, ജില്ലാ പ്രാദേശിക കോടതികൾ എന്നിവയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്ര ഡാറ്റാബേസ് പൊതുജന സേവനം കാര്യക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ്സുകളടങ്ങുന്ന പൊതുഗതാഗത മേഖല തകരുമെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. ആശങ്ക പരിഹരിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ ന്യൂനമർദ്ദം കേരളത്തിനടുത്തുകൂടി സഞ്ചരിക്കുമെന്നും മഴ കൂടുതൽ കിട്ടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. 14 മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും 15 മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പ് നൽകി. 17 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിണറായി വിജയൻ ധാർമ്മിക ഉത്തരവാദിത്വമേൽക്കേണ്ട കാര്യമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നേതൃത്വമാണ് ഉത്തരവാദികൾ. പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം ആവശ്യമെങ്കിൽ നേതൃമാറ്റമടക്കം സ്വീകരിക്കുമെന്നും MA ബേബി പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണമാറ്റം നടന്നെങ്കിലും പുതിയ സർക്കാരും മന്ത്രിസഭയും അധികാരം

0: ഏൽക്കാത്തതിനാൽ ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മൂല്യനിർണയവും മറ്റു നടപടികളുമൊക്കെ പൂർത്തിയാക്കി പരീക്ഷാ ബോർഡ് ബുധനാഴ്ച ചേരും. അവർ ഫലത്തിന് അന്തിമരൂപം നൽകുമെങ്കിലും ഫലപ്രഖ്യാപനം മുൻകൂട്ടി നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച നടത്തണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് KSU പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. ഒഴിവുള്ള പ്യൂൺ നൈറ്റ് വാച്ച്മാൻ സ്ഥിരം തസ്തികയിലേക്കാണ് പരീക്ഷ നടത്താനിരുന്നത്. രണ്ടു പതിറ്റാണ്ട് പിന്നിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി June 30 അവസാനിക്കും. July 1 മുതൽ പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ നടപ്പിലാക്കും. 125 ദിവസത്തെ തൊഴിലുറപ്പ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ഗ്രാമീണ വികസനത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് മന്ത്രാലയം അവകാശപ്പെട്ടു. കർണാടകയിൽ ശൃംഗേരി നിയമസഭാ മണ്ഡലത്തിൽ തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്നതിനുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കോടതി തടഞ്ഞതോടെ കോൺഗ്രസിന്റെ TD രാജഗൌഡയ്ക്ക് താൽക്കാലികമായി MLA സ്ഥാനം തിരിച്ചുകിട്ടി. ഒരാഴ്ച മുൻപ് തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണിയപ്പോൾ രാജഗൌഡ പിന്നിലാകുകയും BJPയുടെ ജീവരാജ് വിജയിക്കുകയുമായിരുന്നു. ജീവരാജിന്റെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്നാൽ ഈ നടപടികളെല്ലാം ജസ്റ്റിസ് PV സഞ്ജയ്കുമാറും ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും അടങ്ങിയ ബെഞ്ച് തടയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി രാജഗൌഡയുടെ MLA സ്ഥാനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിട്ടു. അവയവ കച്ചവടക്കേസിലെ മുഖ്യപ്രതിയായ കാസർകോട് സ്വദേശിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. 12 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ബാംഗ്ലൂരുവിൽ ഗുണ്ടാസംഘം ഉൾപ്പെട്ട കൊലപാതക കേസും ഇയാളുടെ പേരിലുണ്ടെന്ന് റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. വിദ്യാർത്ഥി വിസയിൽ സ്കോട്ട്ലൻഡിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥി സ്കോട്ടിഷ് പാർലമെന്റായ ഹോളിറൂഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗവേഷണ പഠനത്തിനായി 4 മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലെത്തിയ മണിവർണനാണ് സ്കോട്ടിഷ് ഗ്രീൻസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന ചന്ദ്രനാഥ് രഥിന്റെ വധവുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. എന്നാൽ കൊലപാതകത്തിന്റെ പ്രേരണയെന്തെന്ന് ഇനിയും വ്യക്തമല്ല. നിർമ്മാണ മേഖലയിൽ ആശങ്ക പടർത്തി സംസ്ഥാനത്ത് സിമന്റ് വില വർദ്ധിക്കുന്നു. ചില്ലറ വിൽപ്പന വിപണിയിൽ മുൻനിര ബ്രാൻഡുകളുടെ സിമന്റിന് 30 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ശ്രീകണ്ഠാപുരം കാഞ്ഞലേരിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണ് തൂക്കുപാലം തകർന്നു. കാഞ്ഞലേരിയിലെ അലക്സ് നഗറുമായി ബന്ധിപ്പിക്കുന്ന പഴയ തൂക്കുപാലമാണ് തകർന്നു വീണത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പാലത്തിന്റെ മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണത്. തിങ്കളാഴ്ച വൈകിട്ടോടെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപറ്റി. മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും നിലച്ചു. കനത്ത കൃഷിനാശവുമുണ്ടായി. ചിറ്റാരിപ്പറമ്പിൽ തെങ്ങുവീണ് വീട് തകർന്ന് 2 പരിക്കേറ്റു. അടക്കാത്തോട് മോസ്കോയിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നു. ഉപ്പുകുന്നൽ സാബുവിന്റെ വളർത്തുനായയാണ് പുലി കൊന്നു തിന്നത്. മണത്തണ സെക്ഷന് കീഴിലുള്ള വനപാലകർ നടത്തിയ പരിശോധനയിൽ പുലിയാണ് നായയെ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്കിലാണ് മുന്നറിയിപ്പ്. ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തി. തലശ്ശേരി പോസ്റ്റൽ സൂപ്രണ്ട് K. മനോജ് ഉദ്ഘാടനം ചെയ്തു. ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് 670-707 എന്ന പുതിയ പിൻകോഡ് നിലവിൽ വന്നു. പുതിയ ക്രമീകരണ പ്രകാരം മാലൂർ, കാഞ്ഞലേരി, ശിവപുരം, തില്ലങ്കേരി, കയനി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് പ്രവർത്തിക്കുക. ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെയും പിൻകോഡ് 670-707 ആയിരിക്കും. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള മേൽപ്പാലം നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ചാലയിൽ 4 ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ 3 ജയം നേടി ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ബാഴ്സലോണയ്ക്ക് തുടരെ 2 കിരീടം. പെൺകുട്ടികളുടെ Under-17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ കീഴടങ്ങി. ഇന്ത്യയെ 3 തോൽപ്പിച്ച് ചൈന സെമിയിൽ കടന്നു. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഗാനലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: സ്വാഗതം. ഇന്ന് ഗാനലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ആരുടെ പാട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്?
0: സൂര്യ, നമ്മൾ ഒരുപാട് ഗായകരുടെ പാട്ടുകൾ ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
1: അതെ.
0: ഇന്ന് എനിക്ക് തോന്നുന്നു സ്വർണലത എന്നൊരു ഗായികയുണ്ട്.
1: ഓ, നല്ല ശബ്ദത്തിന്റെ ഉടമ.
0: അതെ, ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി അവർ പാടിയിട്ടുണ്ട്.
1: അതെ, ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ
0: അവർ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ നമ്മുടെ ഗാനലയത്തിലൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ സൂര്യ, നമുക്ക് ആദ്യമായിട്ട് ഏത് ഗാനമാണ് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: 1995 പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് സ്വർണലത അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആ ഗാനം തന്നെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും സൂര്യ. കൈതപ്പുറത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ അത്രയും മെലഡി നിറഞ്ഞ ഗാനങ്ങളായിരിക്കും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ആ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ? 1995 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത് എന്ന് സൂര്യ പറഞ്ഞു.
1: അതെ.
0: സംവിധാനം ജോസ് തോമസ് ആണ്.
1: ഇതിന്റെ നിർമ്മാണം എൻ കൃഷ്ണകുമാർ.
0: അദ്ദേഹത്തെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്,
1: കിരീടം ഉണ്ണി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്.
0: അതെ അതെ. സുരേഷ് ഗോപി, മാമുക്കോയ, ഗീത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇവരെ കൂടാതെ ലാലു അലക്സ്, ചിത്ര, സുകുമാരി, അഗസ്റ്റിൻ, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്.
1: അപ്പൊ വൈജുട്ടാ, ഈ ചിത്രത്തിലെ ആ ഗാനം നമുക്ക് കേൾപ്പിച്ചാലോ?
0: ആയിക്കോട്ടെ.

0: നല്ലൊരു ഗാനം തന്നെയാണ് നമ്മൾ കേൾപ്പിച്ചത് അല്ലേ?
1: അതെ, മധുചന്ദ്രികയെ നീ മറയുന്നുവോ?
0: ബൈജുവാടിന് പാടണമെന്നുണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇനി അവസരങ്ങളുണ്ടല്ലോ.
0: അതെ, വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായിരുന്നു അല്ലേ സ്വർണലത?
1: തീർച്ചയായിട്ടും.
0: 14 വയസ്സിൽ പിന്നണി പാടി തുടങ്ങിയാണ് സ്വർണലത എന്ന അതുല്യ പ്രതിഭ അരങ്ങത്തേക്ക് വന്നത്.
1: അതെ അതെ.
0: 23 വർഷം കൊണ്ട് 7000-ലധികം ഗാനങ്ങളാണ് സ്വർണലത പാടിയിട്ടുള്ളത്.
1: സൂര്യ, സ്വർണലതയുടെ അച്ഛൻ ഒരു മലയാളിയായിരുന്നു, KC ചെറുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്മ തമിഴ്നാട്ടുകാരിയാണ്, കല്യാണി എന്നാണ് പേര്. അപ്പൊ ഇവരുടെ മകളായിട്ട് കേരളത്തിലായിരുന്നു സ്വർണലതയുടെ ജനനം. അവളുടെ അച്ഛൻ ഒരു ഹാർമോണിയ വാദകനും ഗായകനൊക്കെ ആയിരുന്നു. അമ്മയ്ക്കും സംഗീതത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഹാർമോണിയവും കീബോർഡും വായിക്കാൻ സ്വർണലതയെ പരിശീലിപ്പിച്ചു. സ്വർണലതയുടെ കുടുംബം പിന്നീട് കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ ഭദ്രാവതിയിലേക്കാണ് താമസം മാറ്റി. 3 വയസ്സിൽ അവർ പാടിത്തുടങ്ങി. സംഗീതജ്ഞരും സംഗീത പ്രേമികളുമുള്ള ഒരു കുടുംബത്താൽ ചുറ്റപ്പെട്ട സ്വർണലത കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പരിശീലനം നേടി. സഹോദരി സരോജയായിരുന്നു അവളുടെ ആദ്യ സംഗീത അധ്യാപിക.
0: സഹോദരി തന്നെയായിരുന്നു അല്ലേ അധ്യാപികയായിട്ട്?
1: സൂര്യ, നമ്മള് സ്വർണലതയുടെ വിശേഷങ്ങൾക്കൊപ്പം അവർ പാടിയിട്ടുള്ള നല്ല ഗാനങ്ങളും നമ്മളെ ശ്രോതാക്കൾ കേൾപ്പിക്കണ്ടേ?
0: തീർച്ചയായിട്ടും കേൾപ്പിക്കണം. ഇനി അടുത്ത ഗാനം ഏതാണ് ബൈജുവേട്ടാ?
1: 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയ്ക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി സ്വർണലത പാടിയ മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. അത് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും. സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത് വി വർഗീസ് നിർമ്മിച്ച ചിത്രമാണ് ഇഷ്ടമാണ് 100 വട്ടം.
1: ജഗദീഷ് ശ്രീകുമാർ, അശോകൻ, രാജൻ പി ദേവ്, സലീം കുമാർ, ഷിജു, ഇടവേള ബാബു, മധുപാൽ, രശ്മി സോമൻ, റീന എം ജോൺ, സോണിയ കപൂർ, ബിന്ദു പണിക്കർ, ബാബുരാജ് ജേക്കബ്, നന്ദു, കലാഭവൻ നവാസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്.
0: ഇതിൽ നല്ല നല്ല പാട്ടുകൾ.
1: അതെ, ഇത് ഒരു പുതുമുഖ ചിത്രം കൂടിയായിരുന്നു.
0: അതെ,
1: ഷിജു ആയിരുന്നു നായകനായിട്ട് വന്നത്, രശ്മി സോമൻ ആയിരുന്നു നായിക.

0: സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു.
1: തീർച്ചയായിട്ടും ഇതിൽ നല്ല നല്ല ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ചിത്രം കൂടിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പാട്ടുകളാണ് സിനിമയുടെ പ്രത്യേകത.
0: അതെ, കാരണം 1996 ഇറങ്ങിയ ഈ ഒരു ചിത്രം നമ്മുടെ
1: ക്യാമ്പസ് ചിത്രങ്ങളാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ചിത്രങ്ങളിൽ ഒരു ചിത്രം കൂടിയാണ് ഇഷ്ടമാണെന്ന് ഉറപ്പട്ടം. കാരണം പ്രണയമാവട്ടെ, സംഗീതമാവട്ടെ, അവരുടെ എന്താ പറയാ, കുടുംബങ്ങളുടെ ബന്ധമാവട്ടെ, ഒക്കെ കാണിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇഷ്ടമാണെന്ന് ഉറപ്പട്ടം.
1: അപ്പോ ഈ ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ?
0: തീർച്ചയായിട്ടും.

0: ഗാനലയത്തിൽ സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള കുറച്ച് നല്ല ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്.
1: ബൈജോട്ട പിന്നണി ഗായികയാകണമെന്ന ലക്ഷ്യത്തോടെയാണ് സ്വർണലത മദ്രാസിലെത്തുന്നത്.
0: അതെ,
1: ഈ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ആദ്യ അവസരം നൽകിയത് പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ്. ആരാണെന്നറിയോ?
0: സ്വർണലതയ്ക്ക് ആദ്യമായിട്ട് പിന്നണി ഗായികയായിട്ട് അവസരം നൽകിയത് എന്റെ ഓർമ്മയില് MS വിശ്വനാഥൻ സാറാണ്.
1: അതെ, MS വിശ്വനാഥൻ സാറായിരുന്നു. ഇദ്ദേഹത്തിനെ കൂടാതെ ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, അനു മാലിക്, ശങ്കർ ഇഹ്സാൻ തുടങ്ങിയ പ്രമുഖരായ നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് നമ്മുടെ സ്വർണലത.
0: അതെ, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഗായകർക്കൊപ്പം പാടുവാനുള്ള അവസരവും
1: സ്വർണലതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
0: അതെ,
1: വളരെ ഹിറ്റായിട്ടുള്ള കുറേ പാട്ടുകൾ സ്വർണലത പാടിയിട്ടുണ്ട്.
0: സൂര്യ, തമിഴില് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സ്വർണലത പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗാനലയത്തില് മലയാളത്തിന് വേണ്ടി പാടിയിട്ടുള്ള കുറച്ച് ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
1: അതെ ബൈജുവേട്ട, ഇനി സ്വർണലത പാടിയ ഏത് ഗാനമാണ് ശ്രോതാക്കൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്?
0: 1995 ഏഴരക്കൂട്ടം എന്ന സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു.
1: അതെ, കുറച്ച് കൂട്ടുകാരുടെ കഥ പറയുന്ന സിനിമ അല്ലേ?
0: അതെ, ദിലീപ്, നാദിർഷ, അബി, മധുപാൽ, നരേന്ദ്രപ്രസാദ്, മനോജ് കെ ജയൻ, ഗീത തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: അതെ, ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകിയ അതിമനോഹരമായ ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ട് അല്ലേ?
0: അതെ, ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കരീമാണ്. നിർമ്മാണം സി അരവിന്ദാക്ഷ മേനോനാണ്.
1: ഏഴരക്കൂട്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: ആയിരം ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ കണ്ണൂർ രാജനാണ് സ്വർണലതയെ മലയാളത്തിലെത്തിച്ചത്. തുടർന്ന് എസ് പി വെങ്കിടേഷിന്റെ ഒരു തരി കസ്തൂരി എന്ന ഗാനം, അത് ഏത് ചിത്രത്തിലേതാന്ന് ബൈജോട്ടൻ അറിയോ?
1: 1995 തന്നെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൈവേ.
0: അതെ,
1: ജയരാജ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. നിർമ്മാണം പ്രേംപ്രകാശ്, സുരേഷ് ഗോപി, ബിജു മേനോൻ, വിനീത്, വിജയരാഘവൻ, ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, കുഞ്ചൻ, ഭാനുപ്രിയ, ജനാർദ്ദനൻ, സ്ഫടികം ജോർജ്, അഗസ്റ്റിൻ, പ്രേംപ്രകാശ്, പവിത്രൻ, ആറന്മുള പൊന്നമ്മ, സുകുമാരി, ബേബി സുരേന്ദ്രൻ, കടുവാക്കുളം ആന്റണി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായിട്ട് എത്തിയത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകിയ അതിമനോഹരമായ ഗാനം നമുക്ക് ഗാനലയത്തിലൂടെ കേൾപ്പിച്ചു കൊടുക്കാം.

0: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തില് സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള ഒരുപിടി നല്ല ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: 1990 ചിന്നത്തമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു പാട്ടുണ്ട്, പൂവോമ എന്ന ഗാനം.

0: നല്ലൊരു ഗാനം അല്ലേ ചിന്നത്തമ്പിയിലെ?
1: ചിന്നത്തമ്പിയിലെ എല്ലാ ഗാനങ്ങളും അത്രയേറെ ഹിറ്റായ ഗാനങ്ങളായിരുന്നു സൂര്യ.
0: അതെ, ആ വർഷത്തെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ അവാർഡും സ്വർണലതയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലെ ഗാനങ്ങൾ, അതായത് ഖുഷ്ബു സ്വർണലത കോമ്പിനേഷൻ,
1: അതെ,
0: ഖുഷ്ബുവിന്റെ ശബ്ദത്തിന് സ്വർണലതയുടെ സാമ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗാനങ്ങൾ ഖുഷ്ബുവിന് വേണ്ടിയിട്ട് സ്വർണലത പാടിയിട്ടുണ്ട്.
1: അതെ, അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ സംഗീത പ്രേമികള് ഒന്നടങ്കം നെഞ്ചോട് ചേർത്തിട്ടുള്ള ഗാനങ്ങളായിരുന്നു.
0: ഇനി നമുക്ക് ഗാനലയത്തിൽ സ്വർണലതയുടെ ഏത് പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്?

0: ഷാജുൻ കാര്യൽ സംവിധാനം ചെയ്ത് സാബു ചെറിയാൻ, എം എ നിഷാദ് എന്നിവർ നിർമ്മിച്ച ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അല്ലേ?
1: അതെ, 2000 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപി, ജഗദീഷ്, ശ്രീവിദ്യ, മീന, ജഗദീഷ് ശ്രീകുമാർ, റഹ്മാൻ, അബ്ബാസ്, ജനാർദ്ദനൻ, സുബൈർ, അനൂപ്, ജോസ് പല്ലിശ്ശേരി, സാദിഖ്, രശ്മി സോമൻ, കവിയൂർ രേണുക, മങ്കാ മഹേഷ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ അതിമനോഹരമായൊരു ഗാനം അല്ലേ?
1: അതെ,
0: ഇത് നമുക്ക് ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: എനിക്ക് തോന്നുന്നു സ്വർണലതയുടെ ഒരു വെറൈറ്റി ശബ്ദമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് തന്നെയാണ് ഒരു മേഖലയിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്.
0: എല്ലാ ഹിറ്റ് സോങ്ങുകളുടെയും ശബ്ദത്തിന് ഉടമ എന്ന് പറയാം.
1: അതെ,
0: അതായത് മെലഡി ആവട്ടെ, ഫാസ്റ്റ് സോങ് ആവട്ടെ, എന്തും ആവട്ടെ, എന്തൊരു ആലാപന മാധുര്യമാണുള്ളത് അല്ലേ?
1: അതെ അതെ.
0: ഇനി നമുക്ക് ഗാനലയത്തിൽ കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനമായാലോ.
1: സൂര്യ, ആ ചിത്രത്തിലെ സ്വർണലത ഏത് ഗാനമാണ് പാടിയത്?
0: മണിമുഗിലേ നീ പൊഴിയരുതേ, കുടകിനുമേൽ നീ കുളിരരുതേ.
1: അതെ, നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള കൊടക് അല്ലെ, കർണാടക. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ആ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ആയിരുന്നു ഈ ഒരു
0: ചിത്രം.
1: ഊട്ടി, മൈസൂർ, അതുപോലെ തന്നെ ആ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്.
0: അതെ, എനിക്ക് ദിലീപിന്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയാണ് കുബേരൻ. ഉടനീളം ഹാസ്യ ഒരു ചിത്രമാണ് കുബേരൻ.
1: ദിലീപും കലാഭവമണിയും ചേർന്ന പിന്നെ പറയേണ്ടതില്ലല്ലോ, കോമഡിക്ക് ഒരു പഞ്ഞ ഉണ്ടാവില്ല.
0: അതെ, സുന്ദർദാ സംവിധാനം നിർവഹിച്ച് മേനക നിർമ്മാണം ചെയ്ത ഒരു അതിമനോഹരമായ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം.
1: അതെ, ദിലീപ്, സംയുക്ത വർമ്മ, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി, ഉമാശങ്കരി, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, സുരേഷ് കൃഷ്ണ, മോഹൻ ശർമ്മ, ബാബുരാജ് ജേക്കബ്, മംഗ മഹേഷ്, ബിന്ദു രാമകൃഷ്ണൻ, വിഘ്നേഷ്, കീർത്തി സുരേഷ്, ഗീതാ സലാം, ഋഷഭാവ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താർ സംഗീതം ചെയ്ത ഈ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്വർണലതയുടെ സംഗീതയാത്രയിലെ അവരുടെ സംഭാവനകൾ പരിഗണിച്ചിട്ട് 1994 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: അത് മാത്രമല്ല ബൈജുവേട്ട, 2002 BBC വേൾഡ് ടോപ്പ് 10 മ്യൂസിക് വോട്ടെടുപ്പിൽ ലിസ്റ്റ് ചെയ്ത ഗാനങ്ങളുടെ കൂട്ടത്തിൽ 1991 പുറത്തിറങ്ങിയ ദളപതി എന്ന സിനിമയിലെ രാക്കമ്മ കയ്യത്തട്ട് എന്ന ഗാനം ഉൾപ്പെട്ടിട്ടുണ്ട്.
0: ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത് നമ്മളെ SP ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്നാണ്.
1: അതെ, ഒരുപാട് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച പിന്നണി ഗായികക്കുള്ള അവാർഡ് സ്വർണലതയെ തേടിയെത്തിയിട്ടുണ്ട്.
0: അതെ, നമുക്ക് അടുത്ത സ്വർണലതയുടെ ഏത് പാട്ടാണ് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: നമുക്ക് സ്നേഹദൂത് എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ.
0: 1997 ഇതിന്റെ ഒരു ചിത്രീകരണം നടത്തിയിരിക്കുന്നത്, പക്ഷേ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല.
1: അതെ, ഇത് സംവിധാനം ചെയ്തത് ഡി മധുവാണ്. നിർമ്മാണം ചിമ ഫിലിംസ്.
0: മാള അരവിന്ദൻ, മധുപാൽ, ശരത്, MR ഗോപകുമാർ, ബീന ആന്റണി, കണ്ണൂർ ശ്രീലത, കാർത്തിക, സുകുമാരി, സീത തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഇതിന്റെ ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ചെയ്തത് മോഹൻ സിത്താര.
0: ഇതിലെ ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ സ്വർണലതയുടെ സ്വരമാതിരിയിൽ കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിൽ സ്വർണലതയുടെ അതിമനോഹരമായ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
0: സ്വർണലതയുടെ അടുത്ത പാട്ടേതാണ്?
1: നമുക്ക് സുന്ദര പുരുഷനിലെ കൊഞ്ചടി എന്നൊരു ഗാനമുണ്ട്, സ്വർണലത അതിമനോഹരമായി പാടിയിട്ട്. അത് കേൾപ്പിച്ചു കൊടുത്താലോ?
0: ആയിക്കോട്ടെ.
1: ജോസ് തോമസ് സംവിധാനം ചെയ്ത് ബൈജു എഴുപുന്ന നിർമ്മിച്ച സിനിമയാണ് സുന്ദര പുരുഷൻ.
0: 2001 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപി, മുകേഷ്, സലീം കുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, NF വർഗീസ്, നന്ദിനി, ദേവയാനി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: ഈ ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.
0: ഈ ചിത്രത്തിലെ സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള ആ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്വർണലത എന്ന ഗായികയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും അവർ പാടിയിട്ടുള്ള ഓരോ ഗാനങ്ങളും സംഗീത പ്രേമികളുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 2010 സെപ്റ്റംബർ 12 നമ്മെ വിട്ടു പിരിഞ്ഞു.
1: ഇന്നും സ്വർണലത നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചേനെ, അല്ലേ ബൈജേട്ടാ?
0: തീർച്ചയായിട്ടും സൂര്യ.
1: മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഒടുവിലായി പാടിയത് സ്വർണലത.
0: വിവിധ ഭാഷകളിലായി 7000-ത്തിലധികം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്.
1: ഒരുപിടി ഗാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ഗാനങ്ങൾ സ്വർണലത പാടിയിട്ടുണ്ട്. എം ജി ശ്രീകുമാറിന്റെ കൂടെ, മനോടെ കൂടെ, മലയാളത്തിൽ.
0: അതെ അതെ സൂര്യ, നമ്മുടെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. സ്വർണലതയെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അവരുടെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഗാനലയത്തിലൂടെ കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരവസരത്തിൽ അവർ പാടിയിട്ടുള്ള മറ്റ് ഗാനങ്ങൾ ഗാനലയത്തിലൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ സ്വർണലത പാടിയ ഗാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്വർണലതയുടെ കൂടെ ഒരുപാട് ഗായകർ പാടിയിട്ടുണ്ട്.
0: മലയാളത്തിലും തമിഴിലുമായിട്ട് ഒരുപാട് ഗായകർ അവരോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്.
1: ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ ബൈജോട്ടൻ പറഞ്ഞ പോലെ തീരുകയാണ്.
0: ഗാനലയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ,
1: ഞാൻ സൂര്യ ഇടവന.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അതെ, ഇതെന്നാ ഉദ്ദേശം?
1: എന്നാ ഒരു ഡാൻസ്? നല്ല പ്രായത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കലക്കാരുന്നു. അതിന് തോപ്രാംകുടിയിൽ കലാമണ്ഡലം ഇല്ലാത്ത എന്റെ കുട്ടാണോ?
0: നിങ്ങൾ വേണ്ടാത്ത പറഞ്ഞ് അവന് വാശി പിടിപ്പിക്കല്ലേ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 12 പരശുരാമൻ, മെയ് 13 നാളെ ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസം.

0: വികസനത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ.
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്.
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. വായനശാലയിൽ ഇന്ന് ഉറൂബിന്റെ നവരസകഥാ പരമ്പരയിലെ ചെറുകഥ അലർച്ച അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: ബ്ലോക്ക് ഡെവലപ്മെന്റ് ആപ്പീസറായപ്പോൾ രണ്ടു സന്തോഷമുണ്ടായി. പ്രമോഷനാണ്, നിയമിച്ചത് സുപരിചിതമായ സ്ഥലത്തും. ബസ് ചുരത്തിന്റെ മുഗൾ വിധാനത്തിലെത്തിയപ്പോൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി താമസിച്ച മറുനാട്ടിലുള്ള ബന്ധുഗൃഹത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. ബസിന്റെ ഞൊറിഞ്ഞു കയറ്റാവുന്ന ജാലകം പൊക്കിവെച്ചു. താഴ്വരകളിൽ ഉറഞ്ഞുനിന്ന കോടമഞ്ഞിലേക്ക് പൊന്നിൻ സൂചികൾ പോലെ സൂര്യകിരണങ്ങൾ ഇറങ്ങി വരുന്നു. മഞ്ഞും വെളിച്ചവും കൂടി മായാജാലം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചുറ്റിപ്പിടിച്ച കമ്പിളി സാൽവ ചെവിയടിയുമാർ തലയിലേക്ക് ഉയർത്തിയിട്ടു. ജാലകത്തിലൂടെ കാറ്റുവന്ന് മുറുകെ മുറുകെ പുണരുന്നു. ഏതോ അസംതൃപ്ത ആത്മാവിന്റെ വെറുങ്ങലിച്ച ശവം വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ഈ താഴ്വരയിൽ എത്രയെത്ര അജ്ഞാത ജീവിതങ്ങൾ മണ്ണോ

തലിഞ്ഞു ചേർന്നിട്ടുണ്ടാകാം. സൂക്ഷ്മ ശരീരം ചിരകാലം നിലനിൽക്കുമെന്നത് ശരിയാണെങ്കിൽ ഈ അന്തരീക്ഷം നിറയെ മൃദുലങ്ങളായ കൈകളും മുഗ്ധങ്ങളായ മുഖങ്ങളും സഞ്ചരിക്കുന്നുണ്ടാകണം. സന്തോഷമോ ഭീതിയോ അപ്പോൾ അനുഭവപ്പെട്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇരയ്ക്കു വേണ്ടിയും ഇണയ്ക്കു വേണ്ടിയും ഇവിടെ പോരുകൾ നടക്കുന്നുണ്ടാകാം. കമ്പുകൊണ്ടോ കല്ലുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ അടിച്ചും ഇടിച്ചും കൊന്ന മനുഷ്യരുടെ കപാലാസ്ഥികൾ ഈ മഞ്ഞിനടിയിൽ ചിതറിക്കിടപ്പുണ്ടോ? അവയിൽ നിന്നാകാം ഈ കാണുന്ന കാട്ടുകൂവയും പുത്തരിച്ചുണ്ടയും ഭ്രാന്തൻ പൂവുമൊക്കെ മുളച്ചു പൊന്തി നിറമുറ്റി നിൽക്കുന്നത്. ഉഗ്രനായ ഒരു മന്ത്രവാദി അയൽ താഴ്വരകളിലെ മന്ത്രവാദികളെയെല്ലാം പൊരുതി തോൽപ്പിച്ച് ഇവിടെ ഒരു കൊച്ചു സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുമോ? കാട്ടുപോത്തിന്റെ മുട്ടനെല്ലുകളും കലമാനിന്റെ കവരുമുള്ള കൂർത്ത കൊമ്പുകളായിരുന്നു ആയുധങ്ങൾ. പെട്ടെന്ന് ഒരലർച്ച കേട്ടു. ഞാൻ ചുറ്റും നോക്കി. ബസ്സിലുള്ളവരെല്ലാം ശാന്തരായിരുന്നു. ഉറക്കം തൂങ്ങുകയോ ഉറക്കത്തിനു വേണ്ടി ദാഹിക്കുകയോ ആണ്. വെള്ളത്തലയിൽ കെട്ടുമായി ഒരു ഗൗണ്ടൻ പുകയില ഞെരടി വായിലിട്ട് ഉള്ളം കൈ കമ്പിളിക്കോട്ടിൽ തുടയ്ക്കുന്നു. ആരൊക്കെയോ കോട്ടുവായി ഇടുന്നുണ്ട്. ഒന്നും കേട്ടതായി ആർക്കും ഭാവമില്ല. ആ അലർച്ച എൻ്റെ മനസ്സിൽ നിന്നാണ് പുറപ്പെട്ടത്. ഞാൻ തന്നെ അലറിയോ? ആ ശബ്ദം കർണപുടങ്ങളിൽ തങ്ങി നിൽക്കുന്നു. സുപരിചിതമായ ആ ശബ്ദത്തിനു പിന്നാലെ മനസ്സ് ഇടറിപ്പാഞ്ഞു. പെട്ടെന്ന് നിരത്തുപണിക്കാരൻ അയ്മത് മനസ്സിലേക്ക് കടന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ആ ശബ്ദവും അന്തരീക്ഷവുമെല്ലാം അകത്തു വന്നു നിറയുന്നു. അയ്മതിന് ഭ്രാന്തുണ്ടായിരുന്നുവെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അവൻ വൈകുന്നേരം വരെ കഠിനമായി ജോലി ചെയ്തു, കാശുണ്ടാക്കി, നോട്ടുകൾ പച്ച നിറത്തിലുള്ള അരപ്പട്ടയിൽ കൂത്തി നിറച്ചു വെച്ചു. എന്നിട്ട് ഇടയ്ക്കിടെ പല്ലുകൊഴിഞ്ഞു പോയ വായ പോലെയുള്ള ആ ചെറിയ അങ്ങാടിയിലെ കടത്തിണ്ണകളിൽ ഒന്നിൽ കിടന്നുറങ്ങി. പുലർച്ചെ എഴുന്നേൽക്കുന്നു. ഔസേപ്പിന്റെ റൊട്ടിക്കടയുടെ അനുബന്ധമായ കാപ്പി പീടികയിൽ നിന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നു. ഗ്ലാസ് ശബ്ദമുണ്ടാക്കുന്ന വിധം മേശമേൽ അമർത്തി വെച്ചിട്ട് ഒന്നാമത്തെ അലർച്ച. ഞാൻ കേട്ട അലർച്ച ആരുടേതാണെന്ന് മനസ്സിലായി. വെളുപ്പിനുള്ള ആ അലർച്ച കേൾക്കുമ്പോൾ അയ്മത് ഉണർന്നുവെന്ന് ലോകം മനസ്സിലാക്കുന്നു. ഭക്ഷണം കഴിച്ചാൽ അലറും, പെണ്ണുങ്ങളെ കണ്ടാൽ അലറും, വലിയ പാറക്കല്ലുകൾ താഴ്വരകളിലേക്ക് ഉരുട്ടിയുരുട്ടിക്കഴിഞ്ഞാൽ അലറും. ചിലപ്പോൾ ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്കുമരങ്ങളിൽ ചാരി നിന്നിട്ട് വിദൂരത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പ്രകോപനവുമില്ലാതെയും അലറും. കുറച്ചു ദിവസം കേട്ടുകഴിഞ്ഞപ്പോൾ അയ്മത് ചെയ്യുന്നതാണ് ശരി എന്നെനിക്ക് തോന്നി. മനുഷ്യരെക്കാൾ എത്രയോ അധികം കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ചേർന്ന ഭാഷ അലർച്ചയാണ്. ആപ്പീസിലേക്ക് പോകുന്ന നിരത്തിൽ വെച്ചാണ് ഞാൻ അയ്മതിനെ ആദ്യം പരിചയപ്പെട്ടത്. അവൻ നിരത്തുവക്കത്തു നിന്ന് കരിങ്കല്ലുകൾ പൊട്ടിക്കുകയാണ്. വലിയ ചുറ്റിക പൊക്കി ആഞ്ഞാഞ്ഞു വീക്കുന്നു. ഉരുളൻ കല്ലുകളും ചില്ലുകളും ചുറ്റും ചിതറുന്നു. എന്നെ കണ്ടപ്പോൾ ചുറ്റിക താഴെ വെച്ച് അടിമുടി നോക്കി ഒന്നലറി നീട്ടി വലിച്ച് ഒരു സലാം തന്നു. ഞാൻ അലറാതെ സലാം മടക്കി. അയ്മത് ചിരിച്ചു. കിളരം കൂടിയ ശരീരം, നീണ്ട മൂക്കും ഇരുണ്ട കണ്ണുകളും കടക്കണ്ണുകളിൽ സൂര്യോദയത്തിലെ ചെമപ്പ് പറ്റി നിൽക്കുന്നു. രോമമുറ്റിയ വിടർന്ന മാംസപേശികൾ, ഉരുണ്ടു കളിക്കുന്ന കൈകളും. ഞാൻ അയ്മതിന് ഒരു ബീഡി നീട്ടി കാണിച്ചു. അത് വായിൽ വെച്ചിട്ട് തീപ്പെട്ടി ഒരയ്ക്കുന്ന മുദ്ര കാട്ടി ബീഡി കത്തിച്ചു കൊടുത്തു. ദമ്മിൽ ഒരു വലി വലിച്ചിട്ട് ഒരലർച്ച. ഞെട്ടിയെന്ന് ഞാൻ പുറമേ കാണിച്ചില്ല, സ്ഥലം വിട്ടു. ചില ഞായറാഴ്ചകളിൽ എൻ്റെ ഗേറ്റ് വലിച്ചു തുറന്നിട്ട് അയ്മത് കടന്നു വരും. പതുക്കെ ഒന്നലറും, സലാം വയ്ക്കും, കുറച്ചു നേരം നിൽക്കും, കുടകുടയെ ചിരിക്കും, പിന്നെ മടങ്ങിപ്പോകും. ഒരു ദിവസം ഞാൻ അയ്മതിനോട് ചോദിച്ചു, നാടെവിടെയാണ്? അവൻ്റെ ചിരി പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു. മുഖത്തൂടെ ഒരു കാർമേഘം കടന്നുപോയി. ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. പിന്നീടൊരിക്കലും ഞാനത് ചോദിച്ചിട്ടില്ല. മഞ്ചേരിക്കാരനാണെന്നും മലപ്പുറത്തുകാരനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നു. അവനും ഒരു പെറ്റനാടുണ്ടാകുമെന്ന സങ്കല്പത്തിൽ ആളുകൾ ഊഹിക്കുന്നുവെന്ന് മാത്രം. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അയ്മതുണ്ട് മുറ്റത്ത്, പതിവ് പോലെ നേർത്ത അലർച്ച. ഞാൻ കോലായിൽ ചെന്ന് ചോദിച്ചു, എന്താ? ഗൗണ്ടർ വന്നു. ഏത് ഗൗണ്ടർ? നഞ്ചുണ്ട. എപ്പോൾ? ഇന്നലെ. ഇന്നും വരും. ഇതും പറഞ്ഞ് അയ്മത് തിരിഞ്ഞു നടന്നു. അവൻ റോഡിനെതിർവശത്ത് വലിയ സാമ്പ്രാണി മരത്തിന് ചുവട്ടിൽ പോയി നിന്നു. മടിയിൽ നിന്ന് പുഴുങ്ങിയ കപ്പിയും പരിപ്പ് വടിയും വലിച്ചെടുത്ത് ചവയ്ക്കാൻ തുടങ്ങി. കാടിളകുന്ന ശബ്ദം കേട്ട ആന വൻമരങ്ങൾക്കിടയ്ക്ക് തമ്പിടിച്ച കോടമഞ്ഞിൽ ചെവിയാട്ടാതെ തൂശിക്കൊമ്പുകൾ പോലെയുള്ള മുളക്കമ്പുകൾ പതുക്കെ ഒടിച്ചു തിന്നുന്ന ചിത്രം മനസ്സിലൂടെ കടന്നുപോയി. അടി അയ്മത് ഒരാന തന്നെ. നഞ്ചുണ്ട ഗൗഡർ വരുമെന്ന അറിയിപ്പ് മനസ്സിൽ പൊന്തി വന്നു. ഈ ഞായറാഴ്ച തുലഞ്ഞതു തന്നെ. വർണ്ണച്ചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാളവണ്ടിയിൽ വന്നിറങ്ങും. മുട്ടിനു കീഴെ കഷ്ടിച്ചെത്തുന്ന മുണ്ട്, കറുത്ത കമ്പിളിക്കോട്ട്, മുണ്ടിന്റെ 4 ഇഞ്ച് മേൽപോട്ട് നിൽക്കും. ഞാനും ഇവിടെയുണ്ട് എന്ന് മുണ്ട് ഭാവിക്കുന്നത് പോലെ തോന്നും. വെളുത്ത തലക്കെട്ടിന് ചുവട്ടിൽ ചന്ദനം കൊണ്ട് സൃഷ്ടിച്ച ഒരു ചെറിയ ചന്ദ്രൻ, വെളുത്ത കല്ലുവച്ച കടുക്കൻ, അതിലും വെളുത്ത പുഞ്ചിരിയും. മൃദുസ്വരത്തിലേ സംസാരിക്കൂ. സംഭാഷണത്തിലെ

ഇടയ്ക്ക് ദൈവങ്ങളെ സാക്ഷിക്ക് വിളിക്കും. അവരൊക്കെ കൈപ്പാട് അകലത്തുള്ളതുപോലെയാണ്. നഞ്ചുണ്ട ഗൗണ്ടരെ പരിചയപ്പെട്ട ദിവസവും ഞാൻ ഓർത്തു. ലൈസൻസ് ഇല്ലാത്ത ചായപ്പൊടിയും കുറഞ്ഞ വിലയ്ക്ക് പണിയർ നൽകുന്ന മലഞ്ചരക്കും കച്ചവടം ചെയ്യുന്ന കുറുപ്പിന്റെ വീട്ടിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. കുറുപ്പ് അവിടെ ഒരു സ്ഥാപനമായിരുന്നു. നാലു കാലുമേൽ ആ സ്ഥാപനം നിൽക്കുന്നു. ഒന്നാന്തരമായി കോഴിയിറച്ചി പാകം ചെയ്യുക, നിത്യബ്രഹ്മചാരിയായിരിക്കുക, സ്നേഹിതന്മാരെ ലോഭമില്ലാതെ പ്രശംസിക്കുക, പൊതുകാര്യങ്ങൾക്ക് ഓടി നടക്കുക. ഞാൻ മഹാപണ്ഡിതനാണെന്നും പരമശക്തനാണെന്നും കുറുപ്പ് ഗൗണ്ടറെ പറഞ്ഞു ധരിപ്പിച്ചു. ആ വാക് ചാതുര്യത്തെ എതിർത്തിട്ട് കാര്യമില്ല. ഞാൻ മിണ്ടാതിരുന്നു. ഗൗണ്ടർ അങ്ങ് പോകുമെന്നല്ലോ എന്നും ഞാൻ വിചാരിച്ചു. ഗൗണ്ടർ പോയില്ല. ഒരു ദിവസം ഈ കാട്ടുപ്രദേശത്ത് ആരെ ഗൗനിക്കാൻ എന്ന ഭാവത്തോടെ ഞാൻ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങൾ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ചാരിക്കെടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗൗണ്ടർ കയറി വന്നത്. ഉപദ്രവമായോ? ശ്ലോകം നിന്നു. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹം ആ ശ്ലോകങ്ങളെപ്പറ്റി ചോദിച്ചു. സൗന്ദര്യലഹരിയെപ്പറ്റിയും ശ്രീശങ്കരനെപ്പറ്റിയും എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. ഗൗണ്ടർ കണ്ണടച്ച് കൈകൂപ്പി. ദൈവങ്ങളെയൊക്കെ വിളിച്ചു. ലോകകാര്യങ്ങളെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം. ലോകത്തെ കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭദ്രമായിരുന്നു. ആ പ്രദേശത്തെ 80 മേനി വിളയുന്ന നെൽപ്പാടങ്ങളിൽ ഏറെക്കൂറും അദ്ദേഹത്തിന്റെ കൈവശമാണ്. കാപ്പിത്തോട്ടങ്ങളും നാരങ്ങാത്തോട്ടങ്ങളും മലവാരങ്ങളും വേറെ എല്ലാം ഇരുന്നിട്ടും വളരെ വിനീതൻ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. ഇടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരണം, ഒരനുഗ്രഹമായിരിക്കും. ശ്രമിക്കാം. വരണം. ഞാൻ സമ്മതിച്ചു. അദ്ദേഹം വർണ്ണച്ചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാള വണ്ടിയിൽ കയറി പതുക്കെ നീങ്ങി. വണ്ടി പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന് അയ്മത് ഒന്ന് ചിരിച്ചു, പിന്നെ അലറി. ഞാൻ വാക്കു പാലിച്ചില്ല. ഗൗണ്ടരുടെ വീട്ടിൽ പോയില്ല. അടുത്ത ശനിയാഴ്ച ഒരു കുറിപ്പ് അവിടെ കൊണ്ടുവന്നു കൊടുത്തിരുന്നു. ഞായറാഴ്ച എന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും ഒറ്റക്കാള വണ്ടി അയക്കുമെന്നുമായിരുന്നു ഉള്ളടക്കം. പരിഭ്രമമായി. പെട്ടെന്നാണ് അയ്മദിന് ഓർമ്മ വന്നത്. അവനെ വിളിച്ചു വരുത്തി ചോദിച്ചു, നഞ്ചുണ്ട ഗൗണ്ടരുടെ വീടറിയുമോ? ഞമ്മക്കറിയും. എവിടെയാണ്? 3 മൈൽ പോണം. ചെത്തു വഴിയുണ്ട്. ഒരു കത്ത് കൊണ്ടുപോയി കൊടുക്കാമോ? സമ്മതിച്ചു തലയിളക്കി. അങ്ങനെ അയ്മദ് മുഖാന്തരം പലതവണയും കത്തുകൾ കൈമാറി. ഒരു ദിവസം അയ്മദ് തിരിച്ചു വന്ന് എനിക്ക് ഉള്ളം കൈ മലർത്തി കാണിച്ചു 5 രൂപ നാണയങ്ങൾ. ഇതെന്താ? ഗൗണ്ടരുടെ വീട്ടിൽ നിന്ന് തന്നു. ഞാൻ ചിരിച്ചു. അയ്മദും ചിരിച്ചു. പിന്നെ പോകുമ്പോൾ പതുക്കെ ഒന്ന് അലറി. ആ 5 രൂപയുടെ സാധോർത്തായിരിക്കണം അയ്മദ് ഗൗണ്ടരുടെ വരവ് മറക്കാതെ അറിയിച്ചത്. ഞാൻ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്നു. ഒരു ബന്ധവുമില്ലാതെ ആളുകൾ തമ്മിൽ ബന്ധപ്പെടുന്ന രീതിയെക്കുറിച്ച് ഓർത്തു. ഓരോ മനുഷ്യന്റെയും സുഖത്തിനു വേണ്ടി വേറെ കൂടി മനുഷ്യർ വേണമോ? മനസ്സിന്റെ ശൂന്യമായ കുഴികളെ സ്നേഹപൂർണമായ ശബ്ദങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അരിവെപ്പുകാരൻ കിഴവന്റെ കർണകഠോരമായ ശബ്ദം പോലും എന്റെ ഏകാന്ത ജീവിതത്തിൽ ചിലപ്പോൾ കുളിർമ ചെയ്യുന്നു. അയാളുടെ വാക്കുകൾ മുഖസ്തുതികളാണെന്നറിഞ്ഞിട്ടും ഞാനവ കേട്ടുകൊണ്ടിരുന്നു. അയാൾ 1-2 ദിവസം വീട്ടിൽ പോകുമ്പോൾ ശൂന്യത അനുഭവപ്പെടുന്നു. ഞാൻ അയാളെപ്പറ്റി ഓർക്കുന്നു. വെറ്റിലക്കറ പറ്റിയ പല്ലുകളും നടുവളവോടുകൂടിയ ശരീരവും എനിക്ക് ലോകമുണ്ടാക്കുന്നുവെന്നത് അത്ഭുതമല്ലേ? കിഴവൻ ഒരു ദിവസം കാലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടാലോ? ചിരിയിളിച്ച് തണുത്ത കിടപ്പ്. ആലോചിക്കാൻ രസമില്ല. ഒറ്റ കാളവണ്ടിയുടെ കിലുക്കം പടിക്കൽ വന്നു നിന്നു. ചിരിച്ചുകൊണ്ട് ഗൗണ്ടർ കയറി വന്ന ഉടനെ പറഞ്ഞു, ഇന്ന് വന്നേ പറ്റൂ. ഇന്ന് വേണമോ? എന്നോട് എന്തെങ്കിലും അലോഗ്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് പോകാം. ഞാൻ കീഴടങ്ങി. ഉടുപ്പ് മാറ്റി വന്നപ്പോൾ അയ്മദ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. എനിക്കും ഗൗണ്ടർക്കും സലാം വെച്ച് അലറിയില്ല. ഒന്ന് മുരണ്ടു. അയ്മദ് വരുന്നോ? ഗൗണ്ടർ ചോദിച്ചു. ഞമ്മളും വരുന്ന്. അയ്മദ് വണ്ടിക്കാരനടുത്ത് കയറിയിരുന്നു. ഞങ്ങൾ വണ്ടിക്കകത്തു. താളമേളങ്ങളോടെ വണ്ടി നീങ്ങി. നഞ്ചുണ്ട ഗൗണ്ടർ തന്റെ കുടുംബസ്ഥിതി എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിഷമമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാം. സ്വല്പം നെല്ലും കാപ്പിയും ഒക്കെയുണ്ട്. 2 പെൺമക്കൾ, 1 ആൺചെറുക്കന് 12 വയസ്സ്. പഠിക്കുന്നില്ലേ? സ്കൂളിലെ മാസ്റ്റർ വന്ന് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇളയ മകള് പ്രായം തികഞ്ഞു നിൽക്കുന്നു. ഗൗണ്ടർ സ്വല്പനേരം മിണ്ടാതിരുന്നു. ഞാൻ വെളിയിലേക്ക് കണ്ണയച്ചു. മലകൾക്കിടയ്ക്ക് വിരിഞ്ഞു വളഞ്ഞു കിടക്കുന്ന നെൽവയലുകൾ. തത്തകൾ അവയ്ക്കുമീതെ പാറി നടന്നു. കതിരുകൾ കൊത്തി എങ്ങോട്ടോ പറന്നു പോകുകയാണ്. ശൂന്യതയോടടുക്കുന്ന പ്രശാന്തത. പെട്ടെന്ന് ഗൗണ്ടർ ശാന്തമായി പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഐശ്വര്യം കെടുന്നു. എന്താണ്? ഒരു സുഖവുമില്ല. ഇപ്പോൾ നല്ല വെളിച്ചമല്ലേ? ആകാശത്ത് കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലോ? നിഴലും വെളിച്ചവും. നഞ്ചുണ്ട ഗൗണ്ടരുടെ സംഭാഷണത്തിൽ ഞാൻ ഇടയ്ക്കിടെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പുളച്ചു നിൽക്കുന്ന പ്രകൃതി എന്റെ ഹൃദയത്തെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു. ഉയർന്നു ഞാൻ മുളയുടെ തുഞ്ചത്തിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് പേരറിയാത്ത

സാക്ഷി പാട്ടുപാടുകയാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ തോന്നും. ആർക്കു വേണ്ടിയാണ് ഈ പാടുന്നതെന്നും കെട്ടുപിണഞ്ഞ വള്ളികളിൽ തളികയോളം വലിപ്പമുള്ള തുടുത്ത പൂക്കൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരെ? വണ്ടി ഗേറ്റ് കടന്നപ്പോൾ എത്തിയോ എന്ന് അറിയാതെ ചോദിച്ചു. അഹ്മദ് മുരണ്ടുകൊണ്ട് ചാടിയിറങ്ങി. ഗൗണ്ടർ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു തളത്തിൽ കട്ടിലിനുമേലെ ഇരുത്തി. അതിൽ കമ്പിളിയും മേലെ വെള്ളത്തുണിയും വിരിച്ചിരുന്നു. അദ്ദേഹം അകത്തുപോയി ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചുറ്റും നോക്കി. നല്ല വീട്, വൃത്തിയുള്ള വിശാലമായ തളം. ഒരു വശത്ത് പൂക്കൾ നിറച്ച നാല് കുടകൾ ഇരിക്കുന്നു. ഒന്നിൽ തെച്ചിയാണ്, മറ്റൊന്നിൽ താമരയാണ്. മറ്റു രണ്ട് കുടകളും ചിരിഞ്ഞിരുന്നത് കൊണ്ട് അവയിൽ എന്ത് പൂക്കളാണെന്ന് മനസ്സിലായില്ല, വ്യക്തമായില്ല. ഒരു വശത്ത് ജാലകത്തിന് പകരം നീണ്ട അഴിക്കൂടാണ്. അതിലേക്ക് നോക്കി അപ്പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. രണ്ട് കണ്ണുകൾ അഴിക്കൂടിനോട് പറ്റി നിൽക്കുന്നുവെന്ന് തോന്നി. സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും. ഞാൻ കീഴ്പോട്ട് നോക്കിയിരുന്നു. കാപ്പിയും അടയും വന്നു. ബഹുരസികനട. നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇത്രയും ഹൃദ്യമായ അട തിന്നിട്ടില്ല. അത് തിന്നുകൊണ്ടിരുന്നപ്പോൾ കൂടെ കൂടെ ഗൗണ്ടരുടെ വീട്ടിൽ വരുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു. ഗൗണ്ടർ തെക്കൻ കാറ്റ് പോലെ വന്ന് അപ്പുറത്തിരുന്നു. ഞങ്ങളുടെ ഭക്ഷണമൊന്നും നിങ്ങൾക്കത്ര പിടിക്കില്ല. ഗൗണ്ടർ ചിരിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അഴിക്കൂടിനപ്പുറത്തു നിന്ന് അമർത്തി പിടിച്ചതുപോലെയുള്ള ഗിളുഗിളു ശബ്ദം കേട്ടു. അത് ചിരിയാണോ? പെട്ടെന്ന് ഗൗണ്ടർ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്തെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. ഈ വീട്ടിൽ അലക്ഷ്മി വന്നുവെന്ന് പറഞ്ഞല്ലോ, അത് കളയണം. നന്നായി ഒരു പൂജ വേണം. ഞാൻ കേട്ടുകൊണ്ടിരുന്നു, അതൊന്ന് ചെയ്തു തരണം. ആര്? നിങ്ങൾ? ഞാൻ ഇത്രയും പരിഭ്രമിച്ച സന്ദർഭമുണ്ടോ എന്ന് സംശയമാണ്. എനിക്കറിയില്ലല്ലോ. കുറുപ്പ് എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങളത് ചെയ്തു തന്നാൽ വലിയ അനുഗ്രഹമായി. കുറുപ്പ് തെറ്റിദ്ധരിച്ചതാണ്. അതൊന്നും പറയരുത്. ഒരു കുടുംബത്തിൻ്റെ രക്ഷയാണ്. നിങ്ങൾക്കും കുടുംബമില്ലേ? അറിയാത്ത ഒരു വിദേശ ഭാഷ കേട്ടിരിക്കുന്നത് പോലെ തോന്നി. മനസ്സ് തെളിഞ്ഞപ്പോൾ ഞാൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു നോക്കി. ഗൗണ്ടർക്ക് ഒന്നും ബോധ്യപ്പെട്ടില്ല. അദ്ദേഹം കേന അപേക്ഷിക്കുകയാണ്, ദൈവങ്ങളെ, നിങ്ങൾ എന്നെ ഇങ്ങനെയൊരു ആപത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടത് ഒട്ടും നന്നായില്ല. പിന്നെ ഗൗണ്ടരുടെ ഭാര്യ വന്നു. അവരും ഗൗണ്ടർ പറഞ്ഞതൊക്കെ ആവർത്തിച്ചു. ഞാൻ പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? വീണ്ടും വിവരിച്ചു നോക്കി. ഞാൻ എന്തോ തട്ടിപ്പ് പറയുകയാണെന്നേ അവർ ധരിക്കുന്നുള്ളൂ. ഒരു മണിക്കൂർ നേരത്തെ വാദപ്രതിവാദത്തിനു ശേഷം ഞാൻ വീണ്ടും കീഴടങ്ങി. പിടികൾ അകത്ത് മുഴുവൻ മൂത്രമൊഴിച്ചിട്ട് ഇതാണെന്റെ പൂജ എന്ന് വിളിച്ചു കൂവാൻ തോന്നി. നഞ്ചുണ്ട ഗൗണ്ടർ എന്ന സ്വാത്തികന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാ ദേഷ്യവും കെട്ടടങ്ങി. എന്റെ പെൺകുട്ടി രക്ഷപ്പെടട്ടെ, ഞങ്ങൾക്ക് വീണ്ടും ഗുണം പിടിക്കട്ടെ. പൂജ കഴിച്ചാൽ പെണ്ണിന് വരൻ എത്തുമെന്നായിരിക്കും വിശ്വാസം. അതോർത്തപ്പോൾ എന്റെ പെങ്ങളെ ഓർമ്മ വന്നു. പുരനിറഞ്ഞു നിൽക്കുന്ന അവളുടെ കല്യാണത്തെപ്പറ്റി അമ്മ എല്ലാ കത്തിലും എഴുതുന്നു. ഇന്നു രാത്രിക്കെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിശേഷിച്ചെന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഞാൻ ചൂരൽവടി വേണം എന്ന് പറയാൻ തോന്നിയെങ്കിലും പറഞ്ഞതിങ്ങനെയാണ്, സാധാരണ പൂജയ്ക്കുള്ളതൊക്കെ മതി. ഗൗണ്ടരുടെയും ഭാര്യയുടെയും മുഖം വിടർന്നു. പുഷ്പങ്ങൾ അതാ ആറു നിലവിളക്കുകൾ തേച്ചു വെളുപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരെ, അപ്പവും പായസവും ഉണ്ടാക്കാം, നല്ലതാണ്. പഴം എത്ര വേണമെങ്കിലും ആകാം. ഓ, ഇവിടെ കരിപ്പെട്ടിയെ കിട്ടു. ഗുണ്ടല്ലൂരിൽ ആളെ അയച്ച് വെള്ളശർക്കര കൊണ്ടുവന്നു. നന്നായി. തലച്ചോറ് കൂടി കൊണ്ടുവരികയായിരുന്നില്ലേ എന്ന് ചോദിച്ചില്ല. ഞാൻ വീട്ടിന് പുറത്തൊക്കെ നടന്നു നോക്കി. വലിയ തോട്ടം, അതിന് നടുക്ക് താമസിക്കുന്ന ഒരു ഡെറ്റ്നിയുവാണ് ഞാനെന്ന് തോന്നി. ഒരു പിക്നിക്കിൻ്റെ രസം ആസ്വദിക്കാൻ വന്നവനാണ് ഞാൻ. എന്നിട്ട് ഇത്തരം കർമ്മങ്ങളെയൊക്കെ ഒരു കാലത്ത് ഞാൻ എതിർത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണോ? അഹ്മദ് മുൻപിൽ വന്നു നിൽക്കുന്നു. ഞാനൊന്ന് തറച്ചു നോക്കിയിട്ട് മുഖം തിരിച്ചു. എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. അവൻ അലറാതെ അപ്പുറത്തേക്ക് മാറി. വെള്ളിലക്കാട്ടിൽ തത്തിക്കളിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി. അവയുടെ ചിറകെല്ലാം വെളുത്തവയാണ്. ചിറകേത്, ഇലയേത് എന്ന് തിരിച്ചറിയാൻ വിഷമം. ആ വെള്ളിലകളുടെ വർഗത്തിലേക്ക് അവയങ്ങ് ചേർന്നുവെന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. കുന്നോളം പഴയരിച്ചോറ്, കുന്നിന്റെ ചുവട്ടിലൊക്കെ വിവിധങ്ങളായ വിഭവങ്ങൾ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചൊക്കെ വാരിത്തുന്നു. അടയുടെ കനം അപ്പോഴും വയറ്റിലുണ്ടായിരുന്നു. അഹ്മദ് ഉണ്ണുന്നു സമാധാനമായി. ഒന്ന് മയങ്ങി. സൗന്ദര്യലഹരിയിലെ ശ്ലോകം മനസ്സു മൂളിക്കൊണ്ടിരുന്നു. ജപോ ജൽപശില്പം സകലമഭി മുദ്രാവിരചന. കാപ്പിയും പലഹാരവും. വയ്യ, എങ്കിലും കാപ്പി കുടിച്ചു. പുറത്തേക്ക് കടന്നു. വെളിച്ചം ഊർന്നൂർന്നു പോവുകയായിരുന്നു. സന്ധ്യ പച്ചത്തഴപ്പുകളോട് യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കുളിച്ചു. കോടി വസ്ത്രം വന്നു. നല്ലത്, ധാരാളം നീളമുണ്ട്. ഒരു പൊടിപ്പൻ പാളസർ ഉടുത്തു. ഭസ്മം തൊട്ടു. നെറ്റിയിൽ ചമന്നൊരു പൊട്ടും. ശാക്തേയക്കാരനായിരുന്ന വലിയച്ഛനെ മനസ്സാധ്യാനിച്ചു. പൊടികൾ കൂട്ടിച്ചേർത്ത് വർണ്ണവൈദുദ്ധ്യം വരുത്തി ഗംഭീരമായൊരു പത്മം നിർമ്മിച്ചു. ആ ഒരൊറ്റ ജോലിയായിരുന്നു അന്ന് രസകരമായി തോന്നിയത്. കുട്ടിക്കാലത്തെ കളികളിലൊന്ന് കളമെഴുത്തായിരുന്നു. മാറി നിന്ന് നോക്കിക്കൊള്ളാം.

0: മഹാലക്ഷ്മി ഇതിൽ വരുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ വരാൻ അയ്മദിനെ പോലെ ഒന്ന് അലറണമെന്ന് തോന്നി. അയ്യഞ്ചു തിരിയോടുകൂടിയ ആറു നിലവിളക്കുകൾ നിരന്നു കത്തി. ചന്ദ്രത്തിരികളുടെയും ധൂപക്കൂട്ടിന്റെയും പുക അന്തരീക്ഷത്തിൽ പരിമളം വിതറി. പറക്കണക്കിലാണ് പുഷ്പങ്ങൾ. അർച്ചന പൊടി പാറി. എന്തിനെയാണ് അർപ്പിച്ചതെന്ന് വ്യക്തമായിരുന്നില്ലെങ്കിലും മണിയടിയും കർപ്പൂരാരാധനയും തകർത്തു. ശ്ലോകങ്ങളും ഇരിക്കട്ടെ.
1: അവിദ്യാനാമന്ദസ്ഥിതി മിരമിഹര ദ്യൂപനഗരി ജഡാനാം ചൈതന്യസ്തഭക മകരന്ദ്രശ്രുതിസരി.
0: മേളം തന്നെ മേളം. ശ്ലോകങ്ങൾ അവസാനിച്ചപ്പോൾ ഗൗണ്ടർ വന്നു, ഭാര്യ വന്നു, മകള് വന്നു. അയ്മദും നാൽക്കാലികളും ഒഴികെ ആ വീട്ടിലുള്ള ജീവജാലങ്ങളൊക്കെ വന്നു. തൊഴൽ, ദണ്ഡ നമസ്കാരങ്ങൾ, ഇഷ്ടംപോലെ പ്രസാദം കൊടുത്തു. അപ്പോൾ നഞ്ചുണ്ട ഗൗണ്ടർ പറയുന്നു, സിദ്ധമ്മയെ ഒന്ന് ഉഴിഞ്ഞു വാങ്ങണം. റെഡി. പോത്തായാൽ നുഖം ചുമക്കണമല്ലോ. ഗൗണ്ടർ മകളെ മുമ്പിലേക്ക് കുന്തി നിർത്തി. തിരികെട്ട് കത്തിച്ച് പുഷ്പങ്ങൾ കൂട്ടിപ്പിടിച്ചു. മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒഴിയുകയാണ്. കൺമിഴിച്ചൊന്ന് നോക്കി. സ്മരഭടന്റെ കുലച്ച പാപം തന്നെ. ദേവത മന്ത്രവാദിയിലേക്ക് ആവാഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നമസ്കരിച്ചു. പുഞ്ചിരി തൂകിക്കൊണ്ട് ദക്ഷിണയും തന്നു. അത് വാങ്ങിയപ്പോൾ വ്യഭിചാരത്തിന് ആദ്യമായി ഫീസ് വാങ്ങുന്ന പെണ്ണിനെ പോലെയായിരുന്നു മനസ്സ്. പൂജാമുറിയിൽ നിന്ന് തളത്തിൽ വന്നിരുന്നു അടിച്ചു വീക്കിയ സാപ്പാട്. സാപ്പാടിനു മേലെ കാച്ചിക്കുറുക്കിയ പാല്. പിന്നെ സ്വല്പനേരം വർത്തമാനം പറഞ്ഞിരുന്ന് ഇടയ്ക്ക് നഞ്ചുണ്ട ഗൗണ്ടർ ചോദിച്ചു, സിദ്ധമ്മയുടെ ബാധയൊക്കെ ഒഴിഞ്ഞില്ലേ? ഒവ്, എന്താണ് അസുഖം? രാത്രി ചിലപ്പോൾ എഴുന്നേറ്റ് പകച്ചു നോക്കി നിൽക്കും. ആരെങ്കിലും ചെന്ന് തൊട്ടാൽ പൊട്ടിക്കരയും. നിലാവത്തിറങ്ങി നടക്കും. ആ കാണുന്ന പൊറ്റപ്പാറയിൽ നിന്ന് പണിക്കാരിയാണ് രാത്രി ഒരിക്കൽ പിടിച്ചു കൊണ്ടുവന്നത്. ഞാൻ മൂളി. ഇനിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഉറപ്പുകൊടുത്തു. പതുക്കെ സംഭാഷണം അടങ്ങി. കിടക്കാനുള്ള മുറി കാണിച്ചു തന്നു. പതുക്കെ കിടക്കയിൽ ചെരിഞ്ഞു. വിളക്കുകൾ ഓരോന്നായി കെട്ടു. എന്തിനെന്നറിഞ്ഞുകൂടാ. മനസ്സിൽ വേദനയും പരിഹാസവും പാരുഷ്യവും മാറി മാറി വന്നു. ജാലകത്തിലൂടെ കൈ നീട്ടുന്ന മൂഖമായ നിലാവിനെ നോക്കിക്കൊണ്ട് കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്നറിഞ്ഞുകൂടാ. കാലിൽ എന്തോ തട്ടിയിട്ടാണ് ഉണർന്നത്. നിലാവ് മുറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. കാൽക്കൽ ആരോ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കി, അനക്കമില്ല. എഴുന്നേറ്റ് അടുത്തു ചെന്നു. ഞെട്ടിപ്പോയി. സിദ്ധമ്മ. പേടിച്ചോ? അവൾ മന്ത്രിച്ചു. എന്താണ് വേണ്ടത്? എന്റെ ഒച്ച ഇടറുന്നത് എനിക്കു തന്നെ അറിയാമായിരുന്നു. കുപ്പിവളകൾ വീണുടയുന്നത് പോലെയുള്ള ചിരി മാത്രമായിരുന്നു മറുപടി. പോയി കിടന്നുറങ്ങൂ. എന്റെ ബാധയൊക്കെ പോയി. ഇനി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. മറുപടി പറയാൻ കഴിയുന്നില്ല. നെഞ്ചിൽ ആവി കെട്ടി നിൽക്കുന്നത് പോലെ. പിന്നെ മൂഖം. മരക്കുടിലുകളിലൂടെ ദീർഘനിശ്വാസമിട്ട് പോകുന്ന കാറ്റു മാത്രം. സിദ്ധമ്മ വീണ്ടും മന്ത്രിച്ചു. നിങ്ങൾ എന്തിനെ ഈ അയ്മദിനെ ഇവിടെ നിന്ന് ഓടിച്ചത്? അവൻ ചാവടിയിൽ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. നേരോ? നേര്. വീണ്ടും മൂഖം. ഞാൻ പോകട്ടെ. പോയി കിടന്നുറങ്ങൂ. ബാധയൊഴിഞ്ഞുല്ലോ അല്ലേ? ഉടുത്ത പട്ടുസാരി ഒളിയുന്ന നേർത്ത ശബ്ദം ഒന്നുകൂടി തിരിഞ്ഞു ചോദിച്ചു. പോകട്ടെ. അവൾ പുറത്തേക്ക് കടന്നിട്ടും പോയി എന്ന് തോന്നിയില്ല. നിശ്ചലമായി നിന്നു. മുറിയുടെ ചുമരുകളിൽ ജഡധാരികൾ നൃത്തം വെക്കുന്നത്, പുറത്ത് ചാഞ്ചാടുന്നത് ചെടികളുടെ നിഴലുകളാണെന്ന് മനസ്സിലാക്കാൻ സമയം പിടിച്ചു. തുറന്നു കിടന്ന വാതിൽ അടച്ചപ്പോൾ പുറമേ നിന്ന് കുപ്പിവളയുടയുന്ന ശബ്ദം. വാതിലിന്റെ കുറ്റിയിട്ട് കിടക്കയിൽ വന്നു വീണപ്പോൾ പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു. നീ ആരടാ കഴുതേ എന്ന് എവിടെ നിന്നോ വിളിച്ചു ചോദിക്കുന്നത് പോലെ തോന്നി. കാറ്റ് അപ്പോഴും വള്ളിക്കുടിലുകളെ തഴുകിത്തേങ്ങി. പെട്ടെന്ന് പിൻപുറത്തെ വാതിൽ നേർത്ത് ശബ്ദിക്കുന്നത് കേട്ടു. എഴുന്നേറ്റ് ചെന്ന് നോക്കിയാലോ? വേണ്ട. കണ്ണു ചിമ്മി കമിഴ്ന്ന് കിടന്നു. തലയിണയുറയിലെ കൈതപ്പൂവിന്റെ നേർത്ത മണം അപ്പോഴാണ് അറിഞ്ഞത്. തുണിപ്പെട്ടി വാസിനിപ്പിക്കാൻ കൈതപ്പൂ ഇട്ടതാകും. ഒന്നുറങ്ങിക്കിട്ടിയെങ്കിൽ മനസ്സിൽ നീണ്ട കൈതപ്പൂവും പന്തവും കിലുങ്ങുന്ന കുപ്പിവളകളും ജഡാധാരികളും മാറി മാറി വന്നുപോയി. പെട്ടെന്നാണ് അയ്മദിന്റെ മുരളൽ കേട്ടത്. അത്ര പെട്ടെന്ന് തന്നെ അതടങ്ങുകയും ചെയ്തു. ഉറക്കത്തിലും വേണോ ഈ അലർച്ച എന്നോർത്തു. ഏതും ദുർനിമിഷത്തിലാണ് ഇറങ്ങിത്തിരിച്ചത്. പുലർച്ചെ സ്വപ്നങ്ങളിൽ അമർന്നുപോയി എന്ന് തോന്നുന്നു. നഞ്ചുണ്ട ഗൗണ്ടർ വിളിച്ചുണർത്തി. പല്ലുതേച്ച് കാപ്പി കുടിച്ച് വർണ്ണ ചെണ്ടുകൾ കുലുങ്ങുന്ന ഒറ്റ കാളവണ്ടി ഒരുങ്ങി നിൽക്കുന്നു. കയറിയിരിക്കുമ്പോൾ വിളിച്ചു. അയ്മദേ. ഉറക്കച്ചടവോടുകൂടിയ കണ്ണുമായി അവൻ വണ്ടിക്കാരനടുത്തിരുന്നു. അഴിക്കൂട്ടിനിടയിലൂടെ നോക്കുന്ന രണ്ടു കണ്ണുകളെ കണ്ടില്ലെന്ന് ഭാവിച്ചു. നമസ്കാരം ഗൗണ്ടർ. നമസ്കാരം. ചെണ്ടുകൾ വച്ച ഒറ്റ കാളവണ്ടി നീങ്ങി. ചെറിയ മദ്യപാനത്തിൻ്റെതെന്ന പോലെ സിരകളിൽ ഒരുതരം താളം സഞ്ചരിച്ചു. മനസ്സ് മൂളിക്കൊണ്ടിരുന്നു. സ്മരഭടന്റെ കുലച്ച ചാപം. വണ്ടിയിൽ നിന്നിറങ്ങി വണ്ടി തിരിച്ചുപോയി. കിലുക്കം അകന്നകന്ന് കേൾക്കാതായപ്പോൾ തലയും താഴ്ത്തി നിശ്ചലനായി നിൽക്കുന്ന അയ്മദിനെ അടുത്ത് വിളിച്ചു. ദക്ഷിണ കിട്ടിയ 100 രൂപയിൽ നിന്ന് 25 രൂപ എടുത്തു നീട്ടി. വേണ്ട. അതെന്താ? അയ്മദ് കൈപ്പടം മലർത്തി കാണിച്ചു. അതിൽ 25 രൂപയും നോട്ടുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും നിർബന്ധിച്ചു പണം വാങ്ങിച്ചു. ബാക്കിയുള്ള പണം 1 രൂപയാക്കി മാറ്റി. വയറ്റത്തൊക്കെ കാട്ടുപഴച്ചാറും

0: ചീഞ്ഞ നാറ്റവുമായി നടക്കുന്ന എസ്റ്റേറ്റ് പിള്ളേർക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും മനസ്സിലെ കുത്തു മാറിയില്ല. ആപ്പീസിലെ ഫയലുകൾ മറിക്കുമ്പോഴും മനസ്സ് മൂളിക്കൊണ്ടിരുന്നു സ്മരപടന്റെ കുലച്ച ചാപം. പിന്നെ ഒരാഴ്ചത്തേക്ക് അഹ്മദിനെ കണ്ടില്ല. ആരോടന്വേഷിക്കാൻ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുഖത്തും നെഞ്ചത്തും തിണർപ്പുകളോടുകൂടി അഹ്മദ് മുറ്റത്ത് വന്നു നിന്നു. ഒന്നലറി, എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ. എന്തിന്? പെണ്ണ് പിന്നാലെ പോന്നതിന്. ഏതു പെണ്ണ്? അവൻ മിണ്ടിയില്ല. എന്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ കീഴ്പോട്ട് നോക്കി. സ്വല്പനേരം കഴിഞ്ഞ് ഒന്നലറി തിരിഞ്ഞു നടന്നു. എവിടെ പോകുന്നു? പോകുന്നു. ഇടയ്ക്കിടെ അലർച്ച അതകന്നകന്നു പോയി. ശൂന്യതയിൽ വലയം പ്രാപിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചുറ്റും നോക്കി. അഹ്മദുണ്ടോ? എന്നെ പ്രതീക്ഷിച്ചു നിന്ന സഹപ്രവർത്തകരോട് കൂടെ അപരിചിതനും സുമുഖനുമായ ഒരു യുവാവുമുണ്ട്. അയാൾ കൈതന്നു. പേര് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റാണ്. നഞ്ചുണ്ട ഗൗണ്ടരെ കേട്ടിരിക്കുമല്ലോ. ഉവ്, അദ്ദേഹത്തിന്റെ മകളുടെ മകൻ. സിദ്ധമ്മയുടെ? അതെ. ചിരിച്ചുകൊണ്ട് ആ യുവാവ് പറഞ്ഞു. അയാൾ കാറിന്റെ ഡോർ തുറന്നു തന്നു. അത് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ചെവിയിൽ സംഗീതം പൊഴിച്ചിരുന്നത് വർണ്ണചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാളവണ്ടിയുടെ കിലുക്കമായിരുന്നു. മനസ്സപ്പോഴും അഹ്മദിനെ അന്വേഷിച്ചു. അവനുണ്ടോ? അലറാറുണ്ടോ? അവനെവിടെ?
1: ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ അലർച്ച എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPI നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപ് വീടുകളാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ആദ്യ മന്ത്രിസഭായോഗമാണ് ആയുഷ്മാൻ ഭാരത് പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ 45 ദിവസത്തിനകം അതിർത്തി രക്ഷാസേനയ്ക്ക് സ്ഥലം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയോദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്നു തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗോഹട്ടിയിലെ ഗാനപാഠ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേറ്റത്. NDA 3 തവണയും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AI NRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം

0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5ാം തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം വിശാലയോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ VM സുധീരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ലീഗ് പക്വമായ സഖ്യകക്ഷിയാണെന്നും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികൾ അല്ലെന്നും ഹസൻ വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ ചേരും. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JC ഡി പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. MRavishankarആണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ജീവരക്ഷയ്ക്ക് ശാക്തീകരിച്ച നഴ്സുമാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെന്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. ആവശ്യക്കാർക്ക് ജനനത്തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ ആധാറിന് അപേക്ഷിക്കാനും June 1 ആരംഭിക്കുന്ന പദ്ധതി August 31 വരെ തുടരും. കേൾവിയുടെ സൗന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൗഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി 90th വാർഷികാഘോഷ പരിപാടിയുടെയും 75 വർഷം പിന്നിട്ട കോഴിക്കോട് നിലയത്തിന്റെയും സംഭാവനകൾ അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് പരിപാടി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, E ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോമടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപുവീടുകളാക്കി മാറ്റാൻ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: മാതാപിതാക്കൾക്ക് പരിചരണം നൽകാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അൻപു വീടിലൂടെ സംരക്ഷണം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഹോം അൻപു വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലെ ഭിന്നശേഷിക്കാരെ പകൽ സമയം സംരക്ഷണ കേന്ദ്രത്തിൽ പഠിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും.
0: ആകാശവാണി നാടകോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീ വരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6:00 പരിപാടി. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മൂന്നാറിലെ പ്രധാന റോഡ് അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രതിദിനം 5,000-ത്തോളം വാഹനങ്ങൾ എത്തുന്ന മൂന്നാറിൽ പുതിയ നീക്കം വലിയ വരുമാനമുണ്ടാക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ.
0: ഐ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപുവീടുകളാക്കാൻ തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ഇനി നാട്ടുവിശേഷം. മയിൽ കടൂർ ആലക്കാടൻ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ തിരുവപ്പനോത്സവം ഈ മാസം 16-17 നടക്കും. 16 ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവത്തെ മലയിറക്കൽ, 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, 7 മണിക്ക് ഗുളികൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് പ്രസാദ സദ്യ. രാത്രി 11 മണിക്ക് അന്തിവേലയും കളിക്കപ്പാട്ടും, 12 മണിക്ക് കലശം എഴുന്നള്ളത്, 17 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം, 6 മണിക്ക് ഗുളികൻ തെയ്യം, ഉച്ചയ്ക്ക് അന്നദാനം. മയിൽ പെരുമാച്ചേരി കൊട്ടിയൂർ പെരുമാൾ സേവാസംഘം മന്ദമ്പേത്ത് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ തിരുവപ്പന മഹോത്സവം ഇന്ന് അവസാനിക്കും. പയ്യന്നൂർ കോറോം വൈരജാതൻ കോട്ടം ബ്രഹ്മരക്ഷസ് ആരൂഢത്തിന്റെ കളിയാട്ട മഹോത്സവം നാളെ അവസാനിക്കും. തളിപ്പറമ്പ് പുനർനിർമ്മാണം നടക്കുന്ന മുയ്യം മുച്ചിരുട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠാ കർമ്മം നാളെ അവസാനിക്കും. നാളെ രാവിലെ 8:18 9:50 മധ്യേ നടക്കും. ക്ഷേത്രം തന്ത്രി ഇരുവേശി പുടയൂർ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാട്യം പത്തായക്കുന്ന് കുപ്പ്യാട്ട് മുത്തപ്പൻ മടപ്പുരയിലെ എടവസംക്രമം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് നടക്കും. കണ്ണൂർ റെയിൽവേ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 9 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകേണ്ടതാണ്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
3: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
4: വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവം വിഷയീഭവിക്കുന്ന റഫീഖ് അഹമ്മദിന്റെ കവിത അമ്മത്തൊട്ടിൽ. അനാഥ ശിശുക്കൾക്കോ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കോ ഉള്ള അഭയമാണല്ലോ അമ്മത്തൊട്ടിൽ. എന്നാൽ കവിതയിൽ അമ്മയെ ഉപേക്ഷിക്കാനുള്ള ഇടം അമ്മത്തൊട്ടിൽ തേടുകയാണ് മകൻ.

0: ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ.
1: അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മകൻ ജീവിതത്തിന്റെ പിൻസീറ്റിലേക്ക് അമ്മയെ മാറ്റാൻ ശ്രമിക്കുന്നു. മകൻ എത്ര ശ്രമിച്ചിട്ടും അമ്മയെ കാറിന്റെ പിൻസീറ്റിൽ നേരെ ഇരുത്താൻ കഴിയുന്നില്ല. ശാരീരിക വൈഷമ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് അമ്മ ചോദിക്കുന്നില്ല. ഒരു പക്ഷേ മകനെ വിഷമിപ്പിക്കരുതെന്ന് അമ്മ വിചാരിച്ചു കാണും. ആദ്യം തന്നെ ആധുനിക ലോകത്തിൻ്റെ സംഭാവനയായ മാളിനു സമീപം ഉപേക്ഷിക്കാനുള്ള ശ്രമം പെറ്റുകിടക്കുന്ന തെരുവ് പട്ടിയുടെ പ്രതികരണത്താൽ ഉപേക്ഷിക്കുന്നു.
0: പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു.
1: കുട്ടിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, അടുത്തോട്ട് വരുന്നവർക്ക് നേരെയുള്ള ശൗര്യം തുടങ്ങി പട്ടിയിൽ കാണുന്ന മാതൃ പുത്രബന്ധത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രകൃതിയും മിണ്ടാപ്രാണികളും പരിഷ്കൃത മനുഷ്യന് നൽകുന്ന പാഠമാണ്. തുടർന്ന് ജില്ലാശുപത്രി പരിസരത്തും വിദ്യാലയ പരിസരത്തും ഉപേക്ഷിക്കുവാനുള്ള ചിന്ത മകനിൽ നീറ്റലായി മാറുന്നു. ഇനി എവിടെ കൊണ്ടിറക്കണമെന്ന് ചിന്തിച്ച് ദേവാലയത്തിലെത്തിയപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു.

0: പുറത്തേക്ക് ശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ.
1: തിരികെ വീട്ടിലെത്തുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് ഭാര്യ പഴിക്കാമെന്ന് ചിന്തിച്ച് തിരിഞ്ഞ് അമ്മയെ നോക്കുന്ന മകൻ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് കണ്ണടക്കാതെ മയങ്ങുന്ന മടങ്ങുന്ന അമ്മയെയാണ് കാണുന്നത്. അടയ്ക്കാത്ത അമ്മയുടെ കണ്ണുകൾ മകൻ്റെ മാത്രമല്ല വായനക്കാരുടെയും ശ്രോതാക്കളുടെയും ഉള്ളും പൊള്ളിക്കുന്നതാണ്. കാലം സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ സാംസ്കാരിക ലോഭം, മനുഷ്യത്വ രാഹിത്യം, ലോഭചിന്ത, സ്വാർത്ഥത തുടങ്ങി മാനവത്വം ഹനിക്കുന്നതിനെയെല്ലാം ആർജവത്തോടെ ആവിഷ്കരിച്ച കവിത അരുതായ്മകൾ വർദ്ധിച്ചു വരുന്ന സമകാലിക കേരളീയ സമൂഹത്തിൽ ഏറെ പ്രസക്തം തന്നെ.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ. സുധാമണി.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ. മേ കുച്ച് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപথ ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ്

0: സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് 1ാം ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലെടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 താഴ്ന്ന് 74,980 നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ സന്ദേശഗാനങ്ങളുടെ സമയമാണ് റേഡിയോ മലബാറിൽ. എല്ലാവരും കേൾക്കാൻ റെഡി ആയിരിക്കുകയാണെന്ന് അറിയാം. പ്രിയ ശ്രോതാക്കളെ, വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യത്തെ സന്ദേശം: മകന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അച്ഛനാണ് ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത്. കരുൺ സായിക്ക് വേണ്ടിയാണ്. മരുതായിലുള്ള അജിയേട്ടന്റെ മകനാണ് കരുൺ സായി. കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ് അജിയേട്ടൻ മോനു വേണ്ടി ചോദിച്ചിട്ടുള്ളത്. റേഡിയോ മലബാറിന്റെ ആശംസകളും കരുൺ മോന് നമുക്ക് അറിയിക്കാം, ഒപ്പം ശ്രോതാക്കളുടെ ആശംസകളും. കരുൺ മോനെ, ഇതാ അച്ഛൻ ആശംസകൾ നേർന്നുകൊണ്ട് മോനു വേണ്ടി ആവശ്യപ്പെട്ട പാട്ട്, കേട്ടോളൂ.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് കോളാരിയിൽ നിന്നും ശ്രീജേച്ചിയുടേതാണ്. എനിക്ക് തോന്നുന്നു ശ്രീജേച്ചി ആദ്യമായിട്ടാണ് സന്ദേശം അയക്കുന്നത്. ഇന്ന് എന്റെ മകൾ ഡോക്ടർ അശ്വതിയുടെ ജന്മദിനമാണ്. ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന പാട്ട് മോൾക്ക് വേണ്ടിയിട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ശ്രീജേച്ചി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മോൾക്കൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൂടിയും ഈ പാട്ട് കേൾപ്പിക്കണം എന്നാണ് ശ്രീജേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ളത്. റേഡിയോ മലബാറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ആ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഹായ് റേഡിയോ മലബാർ പ്രിയ സന്ദേശ ഗാനത്തിന്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാവ് നടുവിലുള്ള ഫൽഗുനം ചേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നീലഗിരി എന്ന ചിത്രത്തിലെ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ മേലേ മാനത്തെ തേര് നീലക്കുന്നിന്റെ താഴെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു കൊടുക്കുമോ? അദ്ദേഹത്തിനായിട്ട് ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് എളമ്പാറയിൽ നിന്നും സുജാത മേട്ടടി. ഫൽഗുനം ചേട്ടന് റേഡിയോ മലബാറിന്റെ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് കേൾപ്പിക്കുകയാണ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
2: പ്രിയ റേഡിയോ മലബാർ, അമൃതവാഹിനി അനുരാഗിനി ചിത്തിരക്കാട്ടിൻ മടിയിൽ പാടും ചിത്രമണി വീണ നീ, ഡോക്ടർ KJ യേശുദാസ്, പി മാധുരി എന്നിവർ ചേർന്ന് പാടിയ ഗാനത്തിന്റെ വരികൾ യൂസഫലി കേച്ചേരിയുടേതും സംഗീതം ജി ദേവരാജൻ മാസ്റ്ററുടേതുമാണ്. ചിത്രം 1979 പുറത്തിറങ്ങിയ അനുഭവങ്ങളെ നന്ദി. ഈ ഗാനം സന്ദേശഗാനങ്ങളിൽ കൂടി കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം മനോഹരമായ ഈ ഗാനം റേഡിയോ മലബാറിന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും, പ്രിയപ്പെട്ട റേഡിയോ നിലയാംഗങ്ങൾക്കും, ഒപ്പം മധുരവാണി റേഡിയോ മലബാർ സാംസ്കാരിക സൗഹൃദ കൂട്ടായ്മയിലെ സഹപ്രവർത്തകർക്കും വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് സ്നേഹത്തോടെ ചന്ദ്രഭാനു തില്ലങ്കേരി. എല്ലാവരും കേൾക്കും എന്ന വിശ്വാസത്തോടുകൂടി പാട്ടിതാ കേട്ടോളൂ.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കൊടപ്പുവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷ

ഹായ് റേഡിയോ മലബാർ, സന്ദേശഗാനത്തിലൂടെ പാതയം എന്ന സിനിമയിലെ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് എന്ന ഗാനം വെച്ചുതരുമല്ലോ. എന്റെ മധുരവാണി കൂട്ടായ്മയിലെ എല്ലാവർക്കും, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി. പാട്ട് റെഡിയായിട്ടുണ്ട്, നമുക്ക് കേൾപ്പിക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾ അയച്ചു തന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശഗാനങ്ങളാണ്. ശ്രോതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് സന്ദേശം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9037008960.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
2: അടുത്ത സന്ദേശം ദേവർക്കാട് നിന്ന് രാഗേഷാണ് അയച്ചത്. എനിക്ക് ഉമ്മപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ എന്ന സിനിമയിലെ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും എന്ന പാട്ട് കേൾപ്പിച്ചു തരണേ. ഈ പാട്ടിനായി കാത്തിരിക്കുന്നത് ഭാര്യ സിജിനിക്കും മകൻ ലാൽകൃഷ്ണയ്ക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി വച്ചു തരണേ. തീർച്ചയായിട്ടും രാഗേഷെ, പാട്ടിതാ കേട്ടോളും.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
2: പ്രിയപ്പെട്ട മലബാർ റേഡിയോ, ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു പാട്ട് പറയുന്നതിന് മുൻപ് ഫോൺ കട്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എസ് ജാനകി പാടിയ ബി കുഞ്ഞമ്മ എന്ന സിനിമയിലെ തോത്തേ തോത്തേ തെത്തി നിന്നോ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? വിനീത, അനീഷ്, അൻവിത, ഷാൽവിൻ, മാലൂർ എന്നിവർ കേൾക്കാൻ ഈ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മൊഡോളിയിൽ നിന്നും രമേശ് ചേട്ടനാണ്. രമേശേട്ടാ, ജാനകിയമ്മയുടെ മനോഹരമായ പാട്ട് അല്ലേ? ഇതാ കേട്ടോളൂ.

0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അധ്യായം 1 മുതൽ എന്ന ചിത്രത്തിലെ എന്റെ സലിതയുടെ ഇഷ്ടഗാനമായ ഇല്ലിലം കാവിൽ എന്ന ഗാനം എന്റെ പ്രിയതമ സലിതയ്ക്ക് വേണ്ടി കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും പ്രിയതമയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ഇതാ. ജയങ്കരേട്ടാ കേട്ടോളൂ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
2: മലബാർ സന്ദേശഗാനമേ സുഖമല്ലേ. സുഖമാണ് ശ്രീധരേട്ട. ഒരു കിഷോർ കുമാർ ഗാനം തരാമോ? തേരേ ചേരേ മെയിൻ ഹോ ജാദു, ചിത്രം ധർമാത്മ. സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. ഇതാ കേട്ടോളൂ പാട്ട് ശ്രീധരേട്ട.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
1: പ്രിയപ്പെട്ട സന്ദേശകാനത്തിന്, ജീവിതയാത്രയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ബാബു, സന്ധ്യ ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ട് മെയ് 13 19 വർഷം തികയുകയാണ്. ഞങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഗസൽ എന്ന സിനിമയിലെ ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ ഇണയാകണം, നിന്റെ മിഴിയിലെ നീലവാനിലെ നിത്യതാരകമാവണം എന്ന ഗാനം കേൾപ്പിക്കാമോ? ഒപ്പം മധുരവാണി കൂട്ടുകാർക്കും കൂടി സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, ബാബു വാണിക്കേരി. ബാബു ഏട്ട, എന്താ സംശയം? ഈ ഒരു പരിപാടി നമ്മളിങ്ങനെ ആശംസകൾ അറിയിക്കാൻ കൂടിയുള്ളതാണല്ലോ. റേഡിയോ മലബാർ ടീമിന്റെ വിവാഹദിന ആശംസകൾ നേരുകയാണ് ബാബു ഏട്ടനും സന്ധ്യയ്ക്കും. ഇതാ മനോഹരമായ പാട്ട് കേട്ടോളൂ.

0: സിന്ധു എന്ന മൂവിയിലെ നിൻചിരിയോ പൂത്തിരിയായി നിന്നതരത്തിൽ എന്ന സോങ് പച്ചതരമോ എന്ന് ചോദിച്ചുകൊണ്ട് മാഹിയിൽ നിന്നും ജ്യോതിലക്ഷ്മി അയച്ച സന്ദേശമാണിത്.
1: ഗുഡ് ആഫ്റ്റർനൂൺ
0: ജ്യോതിയേച്ചി, പാട്ട് വെച്ചു തരാം, ഇതാ കേട്ടോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലബാറിന്റെ നന്ദി, സ്നേഹം. സന്ദേശം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9037008960. മറക്കാതെ അയച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആശംസകള്, കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉൾപ്പെടുത്താത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തും. നന്ദി, നമസ്കാരം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: കന്നഡ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് കന്നഡ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: കൊക്കോ ജുല്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP Fest,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പകൽ നക്ഷത്രം എന്ന ചിത്രത്തിലെ ഹരിഹരൻ ആലപിച്ച ഗാനം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
3: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
3: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: ഇപ്പോൾ സംസാരിക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവും കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി കൺവീനറുമായ ശ്രീ ഷംസുദ്ദീൻ അറിഞ്ചിറ.
4: മെയ് 5-ാം തീയതിയാണ് നമ്മുടെ ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 13 ദിവസമാണ് ഇവിടെ നമ്മുടെ ഈ ക്യാമ്പ്. മെയ് 5 ആരംഭിച്ച് 14-ാം തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. ഇവിടെ ആകെ 4,500-ലധികം പാസഞ്ചേഴ്സാണ് ഈ ക്യാമ്പ് വഴി പോകുന്നത്. കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമായി കാർഗോ കോംപ്ലക്സിൽ നിന്ന് മാറി എയർപോർട്ടിന് ചേർന്നുള്ള ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ക്യാമ്പിനകത്ത് ഒരുക്കി ഹാജിമാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ വിമാനം 6-ാം തീയതി രാവിലെ നല്ല രീതിയിൽ യാത്രയായി അവരവിടെ എത്തി. നല്ല സുഖമായി അവിടെ എത്തിയ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം 2-ാമത്തെയും 3-ാമത്തെയും ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയും പോയി. ഇത് 7-ാം തീയതി രാവിലെയാണ് ഫീമെയിൽ യാത്രക്കാരായ ഹാജിമാരെയും കൊണ്ട് പോയിട്ടുള്ളത്. 350-ഓളം ഫീമെയിൽ യാത്രക്കാരാണ്. അതുകൂടാതെ മെയ് 7-ാം തീയതിയും അതുപോലെ തന്നെ 8, 9, 10 തീയതികളിൽ 4-ഓളം വിമാനങ്ങളിലായി സ്ത്രീകൾ മാത്രമുള്ള ഹാജിമാർ പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആകെ 4,500-ഓളം ഹാജിമാരാണ് യാത്ര ചെയ്തിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഹാജിമാർക്ക് ഒരുക്കിയിട്ടുണ്ട്. നിസ്കാര ഹാളും അതുപോലെ തന്നെ ഭക്ഷണശാലയും അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള പിന്നെ ഹാള് ഇത്തരം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചോളം കണ്ണൂരിന് അഭിമാനകരമായ രീതിയിലുള്ള ഒരു ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഹജ്ജ് വേളയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ തറക്കല്ലുകൾ ചടങ്ങ് നടക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ എസ്റ്റിമേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ സ്ഥലം നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളടക്കം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പ് ഞങ്ങൾ അവിടെ ഒരുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനവും ക്യാമ്പും ഒരേ സ്ഥലത്ത് നടത്തുമ്പോഴുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ കാലാവസ്ഥ പെട്ടെന്ന് ഒരു വലിയ മഴയൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ ആ ക്യാമ്പിൻ്റെ പ്രവർത്തനം എയർപോർട്ടിനോട് ചേർന്നുള്ള ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക് തന്നെ ഒരുക്കി തയ്യാറാക്കിയതാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അവിടെ ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. കാരണം കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റിൽ വെച്ച 2 വർഷങ്ങളിലായി നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അനുവദിക്കപ്പെട്ട 10 കോടി രൂപയും അതുപോലെ തന്നെ ഹാജിമാരും അതുപോലെ തന്നെ സമൂഹത്തിലെ നാനാതുറകളിലെ വിശ്വാസികളുടെ ഒക്കെ വലിയ സംഭാവനകൾ ആ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കും. അടുത്ത വർഷം ഹജ്ജ് ആകുമ്പോഴത്തേക്കും പരമാവധി അവിടുത്തെ തന്നെ ഈ ക്യാമ്പ് പിന്നെ ഒരുക്കി അവിടെ നിന്ന് യാത്രയാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തിലെ ധാരാളം ആളുകൾ ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട്. ട്രെയിനർമാരായും വളണ്ടിയർമാരായും പിന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ പുതുതായി ഇതിനോട് താല്പര്യമുള്ളവരടക്കം ഞങ്ങൾ സെലക്ട് ചെയ്ത് അവരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് ഈ വളണ്ടിയേഴ്സായിട്ട് നിയോഗിക്കുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹാജിമാരെ സേവിക്കുന്നതിനുള്ള വളണ്ടിയർമാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കൃത്യമായി ഗ്രൂപ്പ് വൈസാക്കി വ്യത്യസ്തമായ രീതിയിൽ, ഐ മീൻ ഓരോ വിഭാഗത്തിനും ഹാജിമാരെ സേവിക്കുന്നത്. അതുപോലെ തന്നെ പന്തലിലായാലും ഹാജി മൂവ്മെൻറ്റിലായാലും, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിന്, അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ആളുകൾ സ്വീകരിക്കുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ പ്രത്യേകം വിഭാഗമായിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളൊക്കെ തിരിച്ചിട്ടാണ് അവരെ നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഈ മേഖലയിൽ ഒരു രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവപ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലെ ആളുകൾ ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനർമാർ കഴിഞ്ഞ ഹജ്ജ് വേള കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ വർഷം

ഹജ്ജിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആ 11 മാസവും വിവിധ ഘട്ടങ്ങളിലായി അവർക്കുള്ള നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് എന്ന നിലയ്ക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ യാത്ര പോകുന്നവർക്ക് 3 ഘട്ടങ്ങളിലായി സാങ്കേതിക പഠന ക്ലാസ്സുകൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ട്രെയിനേഴ്സും കൂടി ഉൾപ്പെട്ട ഒരു വിപുലമായ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ ഒരു 11 മാസത്തോളം ഇതിൽ ഇൻക്ലൂഡായി സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാരാണ്. ആ രീതിയിലാണ് വളണ്ടിയേഴ്സ് പ്രവർത്തിച്ചു വരുന്നത്. വളണ്ടിയേഴ്സിന് നമ്മൾ പ്രത്യേകമായി ക്ലാസ്സും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അവരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും ക്യാമ്പിൽ പാലിക്കേണ്ട നിയമങ്ങളടക്കം വളരെ കൃത്യമായി ഞങ്ങൾ നൽകാറുണ്ട്.

0: ഹാജിമാരെ യാത്രയേക്കാൻ വരുന്ന അവരെ കൂടെയുള്ള ബന്ധുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സാധാരണ രീതിയിൽ ഈ ഹാജിമാരെ ഏറ്റവും അവസാനമായി യാത്രയേക്കുന്ന ആ ഒരു മുഹൂർത്തത്തിൽ കൂടി കാണാൻ വേണ്ടിയുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് പരമാവധി എയർപോർട്ടിലേക്ക് ഹാജിമാരുടെ കൂടെ കൂടുതൽ ആളുകൾ വരാതിരിക്കാനാണ് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും അഭൂതപൂർവമായ ആളുകളാണ്. കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചോളം ഏറ്റവും സൗകര്യപ്രദമായ ഇത്രയും വിശാലമായ ഒരു സ്ഥലമുള്ള സ്ഥിതിക്ക് തന്നെ പല ആളുകളും വരുന്നുണ്ട്. പല നാടുകളിൽ നിന്നും ആളുകൾ ഗ്രൂപ്പായി ബസ്സുകളിലൊക്കെ ആയിട്ടാണ് ഇവിടെ ഹാജിമാർ വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായി അവരെ യാത്രയേക്കാനും അവരോട് പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം അവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഹാജിമാർ ബാഗേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഹാജിമാരെ കാണാനുള്ളൊരു അവസരം നമ്മൾ നൽകാറില്ല. അതായത് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ലഗേജ് അടക്കം സ്വീകരിച്ച് അവർക്ക് ബാഡ്ജ് നൽകി അവർ പിന്നീട് അത് ഞങ്ങളുടെ സെക്യൂരിറ്റി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പെർമിഷനിലേക്ക് വരുന്നതോടുകൂടി അവർ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം മറ്റുള്ളവർക്ക് അവരെ കൂടുതൽ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സാധാരണ രീതിയിൽ നമ്മുടെ ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇവരെ കൂടെ പോകുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ ഓരോ 150 പേർക്കും ഒരാളെ വെച്ചിട്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ ഇവരെ കൂടെ അനുഗമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ അവർ കൃത്യമായി ഹാജിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്തേണ്ട സമയം, അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് ക്യാമ്പിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഹാജിമാരും അവരുടെ ബന്ധുക്കളും ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഹാജിമാരെ സ്വീകരിക്കുന്നതും. താങ്ക് യു. സാധാരണ രീതിയിൽ കഴിഞ്ഞ 4 വർഷവും റേഡിയോ മലബാർ ഈ ക്യാമ്പ് ഒരുക്കങ്ങളെ സംബന്ധിച്ചും ഓരോ ദിവസത്തെ ഇവിടുത്തെ അപ്ഡേഷനും കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം കൂടിയാണ്. തീർച്ചയായിട്ടും ഹാജിമാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും അവർക്ക് നൽകുവാനും നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്കത ഞങ്ങൾ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കും.
1: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവും കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി കൺവീനറുമായ ശ്രീ ഷംസുദ്ദീൻ അറിഞ്ചിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ചിരിനിമിഷങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്. പങ്കെടുക്കുന്നവർ ഫിദ, ആഹിൽ അബ്ദുള്ള, ഹൈറ, അൻഫസ്, സാജിദ, അനക്, സയൻ. 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത കാത്തിരിപ്പ്. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന സംസാരിക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ പുനഃപ്രക്ഷേപണത്തിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. 9:15 ചാരുകസേര, ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കൂടുതലറിയാം. പങ്കെടുക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്ത്, സൂര്യ ഇടവന, അശ്വിനി കവണിശ്ശേരി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം ക്വാറി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ശാസ്ത്രവീഥി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം, 9:00 ചിത്രപരിചയം, വിഷ്ണുലോകം എന്ന ചിത്രത്തിന്റെ ശബ്ദലേഖനം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഷീന സരിത്ത് പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 12 പരശുരാമൻ, മെയ് 13 നാളെ ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം, ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം.

ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപ. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രീയ പരീക്ഷാ സംസ്ഥയാ അസ്മിന് മാസസ്യ തൃതീയ ദിനാങ്കേ ആയോജിത നീറ്റ് പരീക്ഷാ നിരസ്താ ഭവിഷ്യതീതി നിർണയ ഗൃഹീതഃ. ഭാരതീയ ജനതാദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ അനവരതം ദ്വിതീയവാരം അസമരാജ്യസ്യ മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാന്. അസ്മിന് മാസേ ചതുർദശ പഞ്ചദശ ദിനാങ്കയോഃ ബ്രിക്സ് വിദേശമന്ത്രിണാ സമ്മേളനസ്യ ആതിഥ്യം ഭാരതം കരിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ രാഷ്ട്രപതി ഭവനെ ആയോജിതേ കാര്യക്രമേ പഞ്ചദശഭ്യഃ പരിചര്യാ വൃത്തികർത്തൃഭ്യഃ രാഷ്ട്രീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരാൻ പ്രദത്തവതി. അപി ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം അദ്യ സായങ്കാലേ അഹമ്മദാബാദ് നഗരെ ഗുജറാത്ത് ടൈറ്റൻസ് അഥ ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്യനയോഃ ദലയോഃ മധ്യേ സ്പർദ്ധാ ഭവിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രീയ പരീക്ഷാ സംസ്ഥയാ അസ്മിന് മാസസ്യ തൃതീയ ദിനാങ്കേ ആയോജിത നീറ്റ് പരീക്ഷാ നിരസ്താ ഭവിഷ്യതീതി നിർണയഃ ഗൃഹീതഃ. സാമാജിക മാധ്യമേഷു പ്രകാശിതേ സന്ദേശേ സംസ്ഥയാ സൂചിതം യത് ഛാത്രഹിതം രാഷ്ട്രീയ പരീക്ഷാ പ്രണാല്യാഃ വിശ്വസനീയത ച രക്ഷിതം ഏഷഃ നിർണയഃ സ്വീകൃതഃ. സംസ്ഥയാ സ്പഷ്ടീകൃതം യത് പ്രശ്നപത്ര സംബദ്ധാനാം ആക്ഷേപാണാം വിസ്തൃത അന്വേഷണാർത്ഥം ഏഷഃ വിഷയഃ കേന്ദ്രീയ അന്വേഷണ അഭികരണായ പ്രേഷിതഃ. എതദർത്ഥം സംസ്ഥാ പൂർണ സഹയോഗം പ്രദാസ്യതി തഥാ അന്വേഷണായ ആവശ്യകാനി സാഹിത്യാനി അഭിലേഖാനി സഹായം ച ഉപലബ്ധം കരിഷ്യതി.

0: यस्या लाभं प्राप्तुं शक्ष्यन्ति। या उच्चस्तरीय सुलभ चिकित्सा संविध्य सुनिश्चितोति। प्रधानमंत्री सबलं प्रोक्तवान् यत् एषः द्विचक्रीय सर्वकारः राज्ये प्रमुखः केन्द्रीय योजनानां निर्बाध वितरणं सुदृढीकरिष्यन्ति। उल्लेखनीयं वर्तते यत् ह्यः जातायां प्रथम मंत्रिमंडल गोष्ठ्यां बांग्लादेश स्मीनः कंटक तार वेष्टनार्थं पञ्चचत्वारिंशत् दिनाभ्यंतरे सीमा सुरक्षा बलाय भू हस्तांतरणस्य ऐतिहासिक निर्णयः अपि स्वीकृतः। प्रधानमंत्री नरेन्द्र मोदी शुक्रवासरात् आरभ्य संयुक्त अरब अमीरात नीदरलैंड्स स्वीडन नॉर्वे इटली पञ्चदेशानां यात्रायां भविष्यति। प्रधानमंत्री श्री मोदी शुक्रवासरे संयुक्त अरब अमीरात देशस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नह्यान इत्यनेन सह मेलनं करिष्यति। उभौ नेतारौ द्विपाक्षिक विषयेषु विशेषतः ऊर्जा सहकारे परस्पर हितानां क्षेत्रीय अन्ताराष्ट्रिय विषयेषु च विचार विनिमयं करिष्यतः। गुजरात राज्ये जनगणनायाः प्रथमः चरणः जून मासस्य प्रथम दिनांकात् आरभ्यते। जून गुजरातस्य गांधीनगरे वार्ताहरान् संबोधयन् जनगणना परिचालन निर्देशकः सुजल जे मायात्रा इत्येषः अवदत् यत् राज्ये जनगणना परिचालन निदेशालय जनगणना 27-2000 वर्षस्य कृते सज्जतां करोति। प्रथमवारं भारत सर्वकारेण आरब्धस्य सर्व स्वयं गणना पोर्टल इत्यस्य माध्यमेन जनगणनायां भागं ग्रहीतुं नागरिकेभ्यः अवसराः प्रदीयन्ते। मई मासस्य 17 दिनांकात् 31 दिनांक पर्यन्तं जनाः अस्मिन् पोर्टले स्वीयां स्वयं गणनां पूरयितुं शक्नुवन्ति। अस्य उपक्रमस्य अन्तर्गतं नागरिकाः स्वेच्छया स्वगृहाणां उपलब्ध संविध्यानां संपत्तीनां अन्य विवरणानां च सूचनाः सरलतया सुरक्षितरूपेण सरलरीत्या च ऑनलाइन इति आभासीय माध्यमेन पूरयितुं शक्नुवन्ति। क्रिकेट प्रीमियर लीग क्रिकेट स्पर्धा मालिकायां अद्य सायंकाले अहमदाबाद नगरे गुजरात टाइटन्स अथ च सनराइजर्स हैदराबाद इत्यनयोः दलयोः मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं 7:30 आरप्स्यते इति वार्ताः।
1: आकाशवाणी इपो प्रादेशिक वार्ताकൾ आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ കെ സി വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് ജെ സി ഡി പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ടി വി കെ അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ നാലു മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ എൻ ജി, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, എൽ എൻ ജി എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും എൽ പി ജിയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
3: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 എന്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
1: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നു മുതൽ 7 കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മുതൽ 16 രാവിലെ 8 വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കേരള

0: കണ്ണിയാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്ണിയാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്ണിയാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്ണിയാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്ണിയാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്ണിയാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്ണിയാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഹരിത സമൃദ്ധി.
5: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞ് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ചേട്ടൻ, എത്ര ഏക്കർ സ്ഥലമുണ്ട്? അവിടെയൊക്കെ കൃഷി ഇപ്പോൾ ഉണ്ടോ?
2: ഞാനിപ്പോ ഒരു ഏക്കർ ആണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നെൽകൃഷി നേരത്തെ 6-7 ഏക്കർ നെൽകൃഷി ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അത് പാട്ടത്തിന് എടുത്തിട്ടാണ്. ഇപ്പം എൻ്റെ സ്വന്തമായിട്ട് പിന്നെ 60 സെൻറ് സ്ഥലം ഉള്ളു. മറ്റ് സ്ഥലങ്ങളൊക്കെ പാട്ടത്തിന് എടുത്തിട്ടാണ്, കൂടുതലെടുത്തിട്ടാണ് കൃഷി ചെയ്ത് വരുന്നത്.
1: കുടുംബപരമായിട്ട് കൃഷിയിലാണോ ആദ്യമേ മുൻപ്?
2: എൻ്റെ കുടുംബം ഒരു കൃഷി കുടുംബമാക്കാം. എൻ്റെ ബാപ്പിയും എൻ്റെ പിന്നെ കുടുംബങ്ങളിൽ പിന്നെ കർഷക കുടുംബമായിരുന്നു. ആ ഒരുപോലത്തെ തന്നെയാണ് ഈ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഉത്തേജനം കിട്ടിയത്.
1: ഈ കൃഷിയിലേക്ക് മാത്രമാണ് ഊന്നൽ നൽകിയത്? അതിന് മുന്നേന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ?
2: നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതേപോലെ തന്നെ അതിലിടയിൽ ബിസിനസ്

0: നടത്തി, കുറേ ബിസിനസ് പല ബിസിനസ്സും നടത്തി. ബിസിനസ് നടത്തിയതൊക്കെ തന്നെ പരാജയപ്പെട്ടു, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അങ്ങനെ നഷ്ടമുണ്ടായപ്പോൾ ആണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്.
1: ഏറ്റവും കൂടുതലായിട്ട് കൃഷിയിലേക്കാണ് ഊന്നൽ.
0: ഇപ്പം ഒരു 8 വർഷത്തോളമായി പൂർണ്ണമായിട്ടും കൃഷിയിൽ ഇറങ്ങി.
1: കുടുംബങ്ങൾ എങ്ങനെയാണ്? സപ്പോർട്ടാണ്?
0: കുടുംബം സപ്പോർട്ടാണ്. കുടുംബം എല്ലാവരും എംപ്ലോയീസ് ആണ്. വൈഫ് എംപ്ലോയീസ് ആണ്, മകനും ഒരു എംപ്ലോയീസ് ആണ്. അവരൊന്നും ഈ മേഖലയിലേക്ക് പിന്നെ തിരിക്കാറില്ല, സഹായം സപ്പോർട്ടുണ്ട്. പക്ഷെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ കാർഷിക കുടുംബമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യം.
1: അവരോട് സപ്പോർട്ട് മാത്രം?
0: സപ്പോർട്ട് മാത്രം.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: വീട്ടിൽ വൈഫുണ്ട്. വൈഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. മകൻ ഒരു മകൻ രണ്ട് ആൺമക്കളാണ്. ഒരു മകൻ ആർമിയിലാണ്, ഒരു മകൻ സഹകരണ മേഖലയിൽ.
1: അവരൊക്കെ ഈ കൃഷി മേഖലയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ജോലി സംബന്ധമായിട്ട്. ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇനിയും എനിക്ക് കൃഷി മേഖലയിൽ ഇത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത് ഏത് കൃഷിയാണ്?
0: ഇപ്പോൾ ഞാൻ കൂടുതൽ ചെയ്തു വരുന്നത് പിന്നെ വെള്ളരി വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളാണ്. ഇനി കൂടുതൽ ചെയ്യാനുള്ള തണ്ണിമത്തൻ മേഖലയിൽ കൂടെ ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം.
1: എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം?
0: തണ്ണിമത്തൻ ഡിമാൻഡുള്ള ഒരു സാധനമാണ്. മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ്. വേനൽക്കാലത്ത് നല്ല വിലകളുണ്ട്. അതിലും കുറേ കൂടെ ലാഭങ്ങൾ പോയി ഇതെടുക്കാം.
1: നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തണ്ണിമത്തൻ ചെയ്താലും നല്ല വിളവ് കിട്ടും.
0: വിളവെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ഒരു വ്യാപകമായിട്ടുള്ളെങ്കിലും ഒറ്റപ്പെട്ട നിലയിൽ ഇപ്പോൾ തണ്ണിമത്തം ചെയ്തു വരുന്നുണ്ട്. അതിൽ മോശമില്ലാതെ വിളവെടുക്കും. ഈ തണ്ണിമത്തന് പിന്നെ അനുയോജ്യമായ മണ്ണ് തന്നെയാണ് നമ്മുടെ ഈ മേഖലയിൽ മണ്ണ്. എല്ലാം നമ്മുടെ എല്ലാ സഹായങ്ങളും ഇതാണ്. നമുക്ക് ഈ കൃഷിക്കാർക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ അതിന് പറ്റിയ ഒരു പാഠശാല സമിതികളുണ്ട്. ഈ പാഠശാല സമിതിയിനെയും കൃഷിക്കാർക്കും സപ്പോർട്ടായിട്ട് നമ്മൾ ശക്തമായിട്ട് തന്നെ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തുമുണ്ട്. സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ സുതാര്യമായിട്ട് എല്ലാ കൃഷിക്കാർക്കും എത്തിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദന ബോണസായിട്ടും മറ്റ് എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈകളിൽ അവകാശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കൃഷിഭവനും കുടുംബത്തിനും ഗ്രാമപഞ്ചായത്ത് എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിട്ട്.
1: അപ്പോൾ ഈ വിത്തുകളൊക്കെ എങ്ങനെ ശേഖരിക്കുന്നത്?
0: വിത്തുകളെ മിക്കവാറും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ചെയ്തു വരുന്നത്. ഈ പറഞ്ഞ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് വിത്ത് ചെയ്താലേ നമുക്ക് പിന്നെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും.
1: വളങ്ങളൊക്കെ
0: കൂടുതലും പൂർണ്ണമായിട്ടും ഒരു 80% ജൈവവളം തന്നെയാണ്, ഒരു 20% രാസവളമായിട്ട് ചേർത്തിട്ട് തന്നെ.
1: ഇപ്പോഴേ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വന്യജീവികളുടെ ആക്രമണം കൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് വരാൻ പറ്റുന്നില്ല, നഷ്ടമാണ് എന്നൊക്കെയാണ്. ഇവിടെ എങ്ങനെയാണ്? ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ്?
0: അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ആശങ്കകൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം പിന്നെ വന്യമൃഗ ശല്യങ്ങളാണ്. അതിൽ വന്യമൃഗ ശല്യങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ നമ്മൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും അതിനെ സ്വയം കൃഷിക്കാർ തന്നെയാണ് നേരിട്ട് പ്രതിരോധിച്ചു വരുന്നത്. ഈ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടും തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടും വന്യമൃഗ ശല്യത്തെ തടസ്സപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശല്യങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ട്. എന്നാലും കാര്യമായ രീതിയിൽ ഈ വയൽ പച്ചക്കറി മേഖലയ്ക്ക് അത് കാര്യമായ മേഖലയിൽ പിന്നെ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
1: ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് വേനൽക്കാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? വറ്റാറുള്ള സ്ഥലമാണോ അതോ കൂടുതൽ വെള്ളം ഉണ്ടാവാറുണ്ടോ?
0: അതാണ് ഏറ്റവും നമ്മൾ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെ നെടുകെ കൂടെ പോകുന്ന വലിയൊരു പുഴയുണ്ട്. കാലിക്കടവ് മുതൽ കുറ്റിക്കോൾ പുഴ വരെ പോകുന്ന ഒരു പുഴ. ആ പുഴ നമ്മുടെ ഈ പ്രദേശത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ പുഴയിൽ 14 തടയണകളുണ്ട്. ആ 14 തടയണകൾ ഒരു തടയണ നമുക്കും ഈ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് മുയ്യത്തുമുണ്ട്. അവിടെ ഒരു മൈനർ ഇറിഗേഷൻ 1957 ആദ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി ഇന്നും ആ മൈനർ ഇറിഗേഷൻ പ്രവർത്തനം ഇന്നും നമ്മുടെ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് ആ ഈ പുഴയിൽ നിന്ന് തടയണ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് മൈനർ ഇറിഗേഷൻ വഴി പ്രത്യേക കനാല് കൂടെ വെള്ളം ഈ മേഖല ഈ വേനൽക്കാലത്ത് കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: അതൊരു നല്ലൊരു കാര്യം,
0: വലിയൊരു കാര്യമാണത്.
1: ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കൃഷി വരണ്ട ഭൂമിയായിട്ടാണ് കാണുന്നത്
0: വെള്ളത്തിനാ. അതും അതോടുകൂടെ പിന്നെ നമ്മൾ പിന്നെ ചില ആളുകൾക്ക് കിണർ കുത്തിയിട്ട് അതുപോലെ തന്നെ കുഴികൾ വലിയ
1: പാടത്ത്
0: തന്നെ കുഴികളുണ്ട്, വലിയ കുഴികളുണ്ട്, കിണറുകൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തടയാണ് 14 13 14 തടയണ ഉണ്ടായതുകൊണ്ട് അത് 1.5 കിലോമീറ്റർ ഇടപെട്ടിട്ടാണ് തടയണ. ഈ പുഴയിൽ. ആ തടയണേന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ എല്ലാ സമയത്തും നമ്മുടെ എല്ലാ മേഖലകളും ജലത്തിന് യാതൊരു പ്രയാസമില്ല. എല്ലാ കിണറുകളിലും വെള്ളം ഇഷ്ടംപോലെ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതുകൊണ്ട് എവിടെ കുഴി കുത്തിയാലും വയലിൽ എവിടെ ചെറിയൊരു കുഴി കുത്തിയാലും അവിടെ വെള്ളമുണ്ട്, ഈ കനാലിലെ വെള്ളമുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ജലത്തിന് യാതൊരു പ്രയാസം വേനൽക്കാലത്ത് പ്രയാസം ഉണ്ടാകാറില്ല. കൃഷിക്കാർക്കെ സംബന്ധിച്ചിട്ട് ഈ കൃഷിൻ്റെ വലിയൊരു നേട്ടം, ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ജലത്തിൻ്റെ ലഭ്യത തന്നെയാണ്.
1: അതുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് എല്ലാവർക്കും ഇറങ്ങാനുള്ള വ്യഗ്രത ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് സന്തോഷം ഒത്തിരി നേരം സംസാരിച്ചതില്. ഇതൊക്കെ ഇനി പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
0: പുതുതലമുറ ഈ രംഗത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് എല്ലാവരും വലിയ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ മുന്നേറ്റമാണ്. കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ്. പക്ഷെ ആ കുതിച്ചുചാട്ടത്തിന് ആൾക്കാരായിട്ട് പിന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ കൊടുക്കുക എന്ന ജോലി കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള മേഖല അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്ന ഇത്ര മേഖലയും കൂടെ കണ്ടുപിടിച്ചേ പറ്റും. ഐ ടി മേഖലയിലും മറ്റു മേഖലയിലും പോകുന്നത് പോലെ തന്നെ കാർഷിക മേഖലയിലേക്കും ഒരു വലിയ നിലയിലേക്ക് ശ്രദ്ധ തിരിച്ചേ പറ്റും. വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകം നമുക്ക് സർക്കാർ തന്നെ പിന്നെ പാഠപുസ്തകങ്ങളിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഇതൊരു വലിയൊരു ഐച്ഛിക പാഠ്യ പദ്ധതിയായിട്ട് കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായമാണ്.
2: മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞിയാണ് ഇതുവരെ സംസാരിച്ചത്.

0: എല്ലാരുമല്ലെങ്കിലും ചില കർഷകരെങ്കിലും വിളവർദ്ധന കുറവാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. വിളവർദ്ധനയ്ക്ക് ഇന്ന് വാം ഉപയോഗിച്ചു വരുന്നുണ്ട്. മണ്ണിൽ ധാരാളമായി കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള കുമിളാണ് വാം എന്ന് പറയപ്പെടുന്നത്. മുഴുവനായും പറഞ്ഞാൽ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതലടങ്ങിയ പ്രാഥമിക മൂലകമാണ് ഫോസ്ഫറസ്. മണ്ണിൽ ധാരാളമുണ്ടെങ്കിലും അത് ഫോസ്ഫേറ്റുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെടികൾക്ക് ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ ഒരു ചെടിയുടെ ഊർജത്തിന്റെ മുഴുവൻ സ്രോതസ്സും ഫോസ്ഫറസ് ആയതുകൊണ്ട് കോശങ്ങളുടെ വളർച്ചയ്ക്കും വർധനയ്ക്കും പുഷ്പിക്കാനും വിത്തുണ്ടാകാനും ഈ പ്രാഥമിക മൂലകം കൂടിയേ തീരൂ. മണ്ണിൽ ധാരാളമായി കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള കുമിളാണ് വാം എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതിനോടൊപ്പം പ്രതികൂല കാലാവസ്ഥയെയും രോഗാണുക്കളെയും ചെറുക്കുന്നതിനുള്ള കഴിവും വാം ചെടികൾക്ക് പ്രദാനം ചെയ്യുന്നു. ഇത് സസ്യങ്ങളുടെ വേരുകളോട് ചേർന്ന് മാത്രമേ പ്രവർത്തന നിരതമാവുകയുള്ളൂ. വിത്തിൽ പുരട്ടിയും തവാരണകളിൽ കൂടിയും കമ്പോസ്റ്റിൽ ചേർത്തും ഉപയോഗിക്കാം. നെല്ലറയിൽ വിത്തുപാകുമ്പോൾ ചേർത്തുകൊടുത്താൽ തവാരണയിൽ നിന്നും തൈകൾ പറിച്ചു നടുമ്പോൾ അവയുടെ വേരുകളിൽ കൂടി മൈക്കോറൈസ കൃഷിയുടെ മുഴുവൻ വ്യാപിക്കും. നേരിട്ട് വിത്തുപാകി വളർത്തുന്ന പച്ചക്കറികളിൽ വിത്തുപാകുന്നതിനോടൊപ്പം കുഴിയൊന്നിന് 20 ഗ്രാം മൈക്കോറൈസയും ചേർത്തുകൊടുക്കാം. മൈക്കോറൈസ എന്ന വേരിലെ ഫംഗസ് ചേർത്ത് കൃഷി ചെയ്താൽ മരച്ചീനിയിൽ 20% വരെ വിളവർദ്ധനവ് ഉറപ്പിക്കാം. വേരിനകത്ത് പരസ്പര സഹകരണത്തോടെയാണ് മൈക്കോറൈസയുടെ വാസം. ഗ്രീക്ക് പദമായ മൈക്കോറൈസ എന്നാൽ വേരിൽ ജീവിക്കുന്ന കുമിൾ അഥവാ ഫംഗസ് എന്നാണ്. അന്നജത്തിനായി ചെടികളെ ആശ്രയിക്കുന്ന മൈക്കോറൈസ ധാരാളം പോഷകമൂലകങ്ങൾ തിരിച്ചു നൽകിയാണ് സഹവാസത്തിലേർപ്പെടുന്നത്. ഇവ മണ്ണിലെ ഫോസ്ഫറസിന്റെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ലഭ്യത കൂട്ടുകയും ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. മൈക്കോറൈസയുടെ തന്തുക്കൾ വേരുകളെ അപേക്ഷിച്ച് നേർത്തതായതിനാൽ ജലവും മൂലകങ്ങളും വലിച്ചെടുക്കുന്നതിനുള്ള പ്രതലവും കൂടുന്നു. ഇലയിൽ പ്രകാശസംശ്ലേഷണം വഴി പാകം ചെയ്ത അന്നജം വേരിലേക്ക് നീക്കുന്നു. ഇതിന്റെ ഫലമായി വേരു വളർച്ച വർദ്ധിക്കും. മരച്ചീനിയിൽ കിഴങ്ങുകളുടെ എണ്ണവും വലിപ്പവും കൂട്ടാൻ മൈക്കോറൈസയ്ക്ക് കഴിയും. തണ്ടു മുറിച്ചു നട്ട് വളർത്തുന്ന മരച്ചീനി ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ വിളകളിൽ 5 ഗ്രാം മൈക്കോറൈസയാണ് തണ്ടിൽ പുരട്ടേണ്ടത്. മൈക്കോറൈസ ഉപയോഗിച്ചപ്പോൾ 2 ടൺ അധിക വിളവ് 1 ഏക്കറിൽ നിന്ന് ലഭിച്ചതായി മരച്ചീനി കർഷകർ പറയുന്നുണ്ട്. പ്രതിവർഷം 100 ടൺ ജീവാണുവളം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ മണ്ണിന്റെ വളക്കൂറും ഉൽപ്പാദനക്ഷമതയും ഗുണമേന്മയും ഒപ്പം വിളവർദ്ധനയും ഉറപ്പിക്കാം. ജൈവകൃഷിയിൽ മികച്ച വിത്തിനങ്ങൾ നല്ല പരിതസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാൽ മാത്രമേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ഓരോ വിത്തും മുളയ്ക്കുന്നതും അത് സമൃദ്ധമായി വളരുന്നതും മികച്ച വിളവ് പ്രദാനം ചെയ്യുന്നതും നടീലിന്റെയും തൈപരിചരണത്തിന്റെയും രീതിയുടെ മികവനുസരിച്ചാണ്. വിത്ത് മുളപ്പിക്കാനും തൈകൾ നടാനും കർഷകർ ഒരുക്കുന്ന ജൈവ പരിതസ്ഥിതിയും ഇതിനെ സ്വാധീനിക്കുന്നു. ജൈവ കൃഷിരീതിയിൽ മികച്ച വിത്തിനങ്ങൾ നല്ല പരിതസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാലേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ജൈവകൃഷിയിൽ തടമൊരിക്കലും നിലമൊരിക്കലും വാരം കോരലുമെല്ലാം അതിപ്രാധാന്യമർഹിക്കുന്നു. നിശ്ചിത അളവിലും നീർവാർച്ചയിലുമുള്ള തടങ്ങളാണ് ഒരുക്കേണ്ടത്. പയർ, വെണ്ട, ചീര, തക്കാളി, വഴുതന എന്നിവയുടെ കൃഷിക്ക് നീളത്തിൽ 2 അടി വീതിയിലും 1 അടി ഉയരത്തിലുമുള്ള തടങ്ങളാണ് ഉത്തമം. മണ്ണ് കിളച്ച് പൊടിയാക്കി അതിൽ അടിവളം, വെണ്ണീർ എന്നിവ ചേർത്തൊരുക്കിയ മണ്ണാണ് തടമാക്കേണ്ടത്. പയറുപോലെ വള്ളിയായി പടരുന്ന തൈകൾ നട്ട് പരിചരിക്കുമ്പോൾ അത് പടർന്നു കയറാനുള്ള സൗകര്യം കൂടി നാം കാണണം. തക്കാളി, വഴുതന എന്നിങ്ങനെ താങ്ങുകൊടുക്കേണ്ട ഇനങ്ങൾക്ക് അതിനുള്ള സ്ഥലസൗകര്യം വാരങ്ങൾക്കിടയിൽ വേണ്ടത് അത്യാവശ്യമാണ്. 2 വാരങ്ങൾക്കിടയിൽ നടക്കാനും ജലസേചനത്തിനും കളപറിക്കാനും വളം നൽകാനുമുള്ള വഴിസൗകര്യം വേണം. വെണ്ട, വഴുതന പോലുള്ള പച്ചക്കറികൾ നടുമ്പോൾ ഇലകൾ തമ്മിൽ കോർത്തു പോവാത്ത തരത്തിലുള്ള അകലം തൈകൾ തമ്മിൽ പാലിക്കണം. പയറിന്റെ തൈകൾ തമ്മിലും തടത്തിൽ കുറഞ്ഞത് 2 അടിയെങ്കിലും അകലം ആവശ്യമാണ്. ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് 3 അടി വീതിയിലും 1 അടി ഉയരത്തിലുമുള്ള നീളൻ തടങ്ങളെടുക്കാം. ഇതിൽ വീതിഭാഗത്തിന്റെ 2 അറ്റത്തും ഓരോ ചെടി വീതം നിരനിരയായി നട്ട് പരിചരിക്കാം. തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾക്ക് തവാരണ ഒരുക്കുന്നതിലും ശ്രദ്ധ വേണം. അധികമാഴത്തിൽ വിത്താഴ്ത്തേണ്ടാത്തവയാണ് സാധാരണ നാം തവാരണകളിൽ മുളപ്പിക്കാറ്. ചീര, തക്കാളി, വഴുതന എന്നിവയും ക്യാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയും ഇങ്ങനെ തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്നവയാണ്. നന്നായി വെയിലേൽക്കുന്ന സ്ഥലത്താണ് തവാരണി ഒരുക്കേണ്ടത്. കൃഷിഭൂമിയിൽ നിന്ന് അല്പം ഉയരത്തിലാണ് ഇതിന് മണ്ണ് കൂട്ടേണ്ടത്. തടം കൂട്ടിയതിനു ശേഷം അതിന്റെ മുകൾ ഭാഗത്തെ മണ്ണ് നന്നായി പൊടിയാക്കിയെടുക്കണം. ചീര, തക്കാളി മുതലായവയുടെ വിത്തുകൾ ചെറുതായതിനാൽ മുളച്ചു പൊന്തുവാൻ പൊടിമണ്ണ് അത്യാവശ്യമാണ്. ഇങ്ങനെ പൊടിയാക്കിയ മണ്ണിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് എന്നിവ ചേർക്കാം. നന്നായി നനച്ചതിനു ശേഷം അതിനു മുകളിലാണ് ചെറിയ വിത്തുകൾ വിതറേണ്ടത്. ഇവ വിതറുന്നതിനു മുൻപ് കുറച്ച് സ്യൂഡോമോണാസ് പൊടിയുമായി കൂട്ടിക്കലർത്താം. കുറച്ച് മഞ്ഞൾപ്പൊടിയുമായി കൂട്ടിക്കലർത്തുന്നത് ഉറുമ്പ്, ചിതൽ എന്നിവ വിത്ത് കൊണ്ടുപോകുന്നത് തടയും. കുറച്ച് റവ, അതായത് വിത്തിന്റെ മൂന്നിരട്ടിയിലധികം വിത്തുമായി കൂട്ടിക്കലർത്തി വിതറിയാൽ അത് മുഴുവൻ ഉറുമ്പ് കൊണ്ടുപോയതിനു ശേഷമേ വിത്തിനെ തൊടുള്ളൂ. ആ സമയം കൊണ്ട് വിത്തിന് മുള പൊട്ടും. അങ്ങനെയും വിത്തിനെ രക്ഷിച്ചെടുത്ത് മുളപ്പിക്കാം. തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന തൈകൾ രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ തടത്തിലേക്ക് പറിച്ചു നടാവൂ. അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ മാറി നടാൻ പാടുള്ളൂ. നല്ല വെയിലേൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാട്ടം കുത്തുകയെന്നൊരു പരമ്പരാഗത രീതിയുണ്ട്. വലിയ ഇലകൾ പറിച്ചെടുത്ത് പുതുതായി നട്ട ചെടിക്ക് വെയിലേൽക്കാതെ കുത്തിക്കൊടുക്കുന്നതാണിത്. പറിച്ച് മാറ്റി നടുന്നതിനു മുൻപ് 5 ഗ്രാം സ്യൂഡോമോണാസ് കലക്കിയ ലായനിയിൽ ചെടിയുടെ വേരുകൾ മുക്കുന്നത് വേഗം വേരുപിടിക്കാനും വളർച്ചയ്ക്കും സഹായിക്കും. ചീര, തക്കാളി, വഴുതിന, ക്യാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയുടെ വേരുകൾ ലായനിയിൽ മുക്കാം. നല്ല നീർവാർച്ചയുള്ള വെയിൽ ലഭിക്കുന്ന തടത്തിലേക്കാണ് തൈകൾ മാറ്റി നടേണ്ടത്. ദിവസം 2 നേരം ചെറുതായി നനച്ചു കൊടുത്താൽ വേഗം വേരുപിടിക്കും. വേരുപിടിച്ചാൽ ഗോമൂത്രം 1/10 നേർപ്പിച്ച് ചെടിക്ക് നൽകാം. വിത്ത് മുളപ്പിക്കാൻ വിതറിയാലും ഈർപ്പം നിലനിർത്തണം. വിത്ത് വിതറിയ തവാരണയിൽ പതുക്കെ കുടഞ്ഞോ മണ്ണിനെ മുട്ടിച്ചൊഴിച്ചോ ആണ് നനയ്ക്കേണ്ടത്. വേഗത്തിലും ശക്തിയിലും വെള്ളമൊഴിച്ചാൽ തവാരണകളിൽ മുളപൊട്ടുന്ന മുളകൾ നശിച്ചുപോകും. പടവലം, കൈപ്പക്ക, ചുരങ്ങ എന്നിങ്ങനെ പന്തലുകെട്ടി വളർത്തേണ്ട ഇനങ്ങളും തടത്തിൽ മുളപ്പിക്കാം. തടത്തിൽ പരമാവധി 4 തൈകൾ മാത്രം നട്ട് പരിചരിച്ചാൽ മതി. വിത്ത് നടുന്നതിനു മുൻപ് സ്യൂഡോമോണാസ് പൊടി കൊണ്ട് പരിചരിക്കാം. വിത്ത് നട്ടതിനു ശേഷം ഈർപ്പം നിലനിർത്താൻ രാവിലെയും വൈകിട്ടും തുള്ളിനന നടത്താം. തടത്തിൽ വെള്ളം കെട്ടി നിന്നാൽ വിത്ത് ചീഞ്ഞുപോകും. വിത്ത് മുളച്ച് 3-ാമത്തെ ഇല പൂർണ്ണമായും വിരിഞ്ഞാൽ മാത്രമേ ജൈവവളങ്ങൾ വലിയ തോതിൽ ചേർക്കാവൂ. അതുവരെ ഗോമൂത്രം, സ്ലറി എന്നിവ 1/10 നിർപ്പിച്ച് തൈകൾ കൊഴിക്കാം. തൈകളുടെ ചുറ്റുപാടുമാണ് ഒഴിക്കേണ്ടത്. നേരെ ചുവട്ടിലൊഴിച്ചാൽ വേരിളകി തൈ ഉണങ്ങാനിടയാകും. ചെറിയ തൈകളെ കോഴികളും മറ്റു ജീവികളും നശിപ്പിക്കുന്നത് തടയാൻ കുലച്ചിൽ, ഓല എന്നിവ തടത്തിനു ചുറ്റും വെച്ച് സംരക്ഷണം നൽകാം. മത്തൻ, ഇളവൻ, വെള്ളരി എന്നിവയ്ക്ക് തടമെടുക്കുമ്പോഴും സൂക്ഷിക്കണം. നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണെങ്കിൽ കൃഷിസ്ഥലത്ത് താഴ്ത്തി തടമെടുക്കാം. എളുപ്പം വെള്ളം കെട്ടി നിൽക്കുന്നയിടങ്ങളിൽ 1 അടി ഉയർത്തി വാരം കോരി തടമുണ്ടാക്കാം. തടമുരുക്കിയതിനു ശേഷം വിത്ത് തുണിയിൽ കെട്ടി ചാണകവെള്ളത്തിൽ പുതർത്തുവെച്ച് ചെറുതായി മുള പൊട്ടുമ്പോൾ നടുന്നതാണ് പരമ്പരാഗത രീതി. അങ്ങനെ നടുമ്പോൾ നമുക്ക് വിത്ത് നഷ്ടമാവാതെ സംരക്ഷിക്കാം. വിത്ത് നടുമ്പോൾ വൈകുന്നേരം തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ രാവിലെ നട്ടാൽ ഉച്ചവെയിലിൽ വേരിന്റെ ഭാഗം വാടിക്കരിഞ്ഞ് തൈ പിടിക്കാതെ പോവും. ഇവയും തടത്തിൽ 4-ൽ കൂടുതൽ നടാൻ പാടില്ല. അധികമുള്ളതിൽ കരുത്തില്ലാത്തതിനെ പറിച്ചു മാറ്റി വേറെ തടത്തിൽ നടാവുന്നതാണ്. 4-ാമത്തെ ഇല വിരിയുന്നതുവരെ ഇവയ്ക്കും മുള്ളുകൊണ്ടോ ഓലമടൽ കൊണ്ടോ സംരക്ഷണം നൽകണം. ചില കർഷകർ വെണ്ടയും പയറും ഇങ്ങനെ മുളപ്പിച്ചു നടാറുണ്ട്. പോട്ടിംഗ് മിശ്രിതം നിറച്ച ട്രേകളിലും പ്ലാസ്റ്റിക് കവറുകളിലും വിത്തുകൾ നട്ട് മുളപ്പിച്ച് മാറ്റി നടുന്ന പതിവുണ്ട്. അവ 3 ഇലകൾ വന്നതിനു ശേഷമേ മാറ്റി നടാവുള്ളൂ. ഇങ്ങനെ നടുമ്പോൾ പുതിയ മണ്ണിൽ വേരുപിടിച്ചു വരുന്നതുവരെ തൈകൾ ശേഷിക്കുറവ് കാണിക്കാറുണ്ട്. എന്തായാലും വിത്തുകളിൽ നിന്ന് പരമാവധി എണ്ണത്തിനെ സംരക്ഷിച്ച് മുളപ്പിക്കുകയും അവയെ തൈകളാക്കി വളർത്തി പരിപോഷിപ്പിക്കുകയുമാണ് ഉത്തമ കർഷകന്റെ കടമ. അതിന് ക്ഷമയും ശ്രദ്ധയും കഠിനാധ്വാനവും കൂടിയേ കഴിയുള്ളൂ. പുതിയ പുതിയ കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി ബി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 04902473630.
2: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ സംയുക്ത അറബ് അമീരാത് സാത്ത് ഹമാരെ ബഹുയാമേ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജ സുരക്ഷ പർ ബാത്ചീത് ഹോഗി കൈസേ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായ. ഊർജ സുരക്ഷ ഹമാരി ഹൈ ഉസ്കോ ഹം മജ്ബൂത് കർ സകേ. ഉസ്കേ അലാവേ ജോ 4 അന്യ ദേശ് ഹൈ, നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹൈ, നോർവേ കി യാത്ര ഹൈ, സ്വീഡൻ കി യാത്ര ഹൈ, ഇറ്റലി കി യാത്ര, നെതർലൻഡ്സ് കി യാത്ര. ഇന്നോവേഷൻ ഇക്കോ സിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ രഹാ ഹൈ ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹൈ. തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത്ചീത് ഹോഗി, വികസിത ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹൈ, ഉസ്കോ കൈസേ മജ്ബൂത് കിയാ ജായേഗാ. യേ പ്രധാനമന്ത്രി കേ ദൌറേ കാ ഏക് മുഖ്യ ആധാർ ഹൈ.
0: സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നും

0: പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വിഎസ്, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽ പി ജി ഉൽപാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെട്രി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായികമന്ത്രി

0: മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യുജിസി പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽപിജി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൂവച്ചൽ ഗാദറിന്റെ ഗാനരചനയിൽ ശ്യാം സംഗീതമൊരുക്കി യേശുദാസും വാണിജ്യറാമും സംഘവും ആലപിച്ച ആരോഹണം എന്ന ചിത്രത്തിലെ ഗാനം

0: ടോക്കോ ജുല്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: അടുത്ത ഗാനം ഭരതൻ സംവിധാനം ചെയ്ത 1983 പുറത്തിറങ്ങിയ കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം ആലപിക്കുന്നു യേശുദാസും സുജാത മോഹനും. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അടുത്ത ഗാനം യേശുദാസ് ആലപിച്ചതാണ്. പൂവച്ചൽ ഗാദറിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമൊരുക്കിയ ഈ ഗാനം 1985 പുറത്തിറങ്ങിയ അമ്പട ഞാനേ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഇനി അങ്ങനെയൊരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിൽ നിന്നാണ് ഒരു ഗാനം. ആലാപനം ചിത്ര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം.

0: വൈകുന്നേരത്തിൽ ഇന്ന്. 2010 തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
1: നേരം വെളുത്തില്ലായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തേനെ
2: കൊഞ്ചെ എന്നല്ലേ കട തുറക്കാൻ പറ്റൂ എവളോ ടൈം ആച്ചു നിങ്ങൾക്ക് തരുമാ
1: പ്രസവിച്ച സുഖം ഇതില് കുറഞ്ഞ ബ്രാൻഡ് വല്ലത്
2: വന്നായിരുന്നു. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നൈന്റെ മക്കളെ പതിയെ വയ്യടാ പണ്ണി.
0: ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാര്യസ്ഥൻ. ദിലീപ്, അഖില, ശശിധരൻ, സിദ്ദിഖ്, മധു, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ഹരിശ്രീ അശോകൻ, സലീം കുമാർ, ജി കെ പിള്ള, വന്ദന മേനോൻ, ബീന ആന്റണി, ജഗദീഷ് ശ്രീകുമാർ, ബിജു മേനോൻ, ജനാർദ്ദനൻ, സുരേഷ് കൃഷ്ണ, ഗണേഷ്, ബാബുരാജ്, സാദിഖ്, സന്തോഷ്, കൃഷ്ണപ്രസാദ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
3: കാശിന്
2: മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റും ആലോചിക്കായിരുന്നു.
3: അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കടാ പോട്ടാ, നല്ല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ.
2: എന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല.
1: എണ്ണം വീണ്ടും തെറ്റിദ്ദേഹം
2: നായിന്റെ മോനെ കഴുതേ ആളെന്തര നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെ ആണോ നിന്നെ പോത്തെ പോത്തെ എന്ന് വിളിക്കുന്നത്?
4: എന്നാ പോത്തുകൾ തമ്മിൽ ശൃംഗാരം?
2: വെറുതെ തൂറി നാശാക്കിയെന്ന്.
4: എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ?
2: ഓ അത് ബുദ്ധി.
1: അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ.
2: താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ
1: പറയണ്ടേ? സൂക്ഷിച്ചോളണ ബാഗിനകത്ത്. വടിവേലുവിനോട് അവന്റെ കളി.
3: നീ ആര്? ജാക്കി ചാന. മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ, നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്?
5: കരാട്ടെ? എടാ എന്റെ പൈന്റ് കുപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ 1st ആയിട്ട് ഈ പൈന്റ് കുപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ.
6: നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ്
4: ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിന് ഓരോ കച്ചേരികളും ഇവന്മാർ തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ?
1: സെൻട്രൽ ജയിലിൽ വെച്ച് യുവമാരുടെ നടു പിടിച്ച് പിരുത്തല്ലേ?
4: മനസ്സിലായില്ല.
1: എല്ലാവരും വടിയും കുത്തി പിടിച്ചു നിൽക്കുന്നു. എന്റെ പേര് നിനക്കറിയോ?
4: എനിക്കറിയില്ല.
1: ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും,
5: പക്ഷെ ഉയരെ പോയാലും ഞാൻ വിചാരിക്കില്ലടാ.
1: കുട്ട, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്.
0: കൃഷ്ണപുരം ഗ്രാമത്തിലെ പ്രമുഖമായ രണ്ട് കുടുംബങ്ങളാണ് കിഴക്കേടത്തും പുത്തേഴത്തും. ഈ കുടുംബങ്ങളിലിടയിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ദിലീപാണ് കൃഷ്ണനുണ്ണി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ഒരു കോയമ്പത്തൂർ
1: ഒന്നല്ല രണ്ട് ടിക്കറ്റ്.
2: നീ എപ്പ കേറി?
1: നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്.
0: അണ്ണ ഒരു നിമിഷം.
2: ഡേയ് നീ ഇതെങ്ങോട്ടാ?
1: നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത്
3: നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ.
1: ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തലചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും
3: നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ.
0: എടാ ഞാൻ ഒരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളുകൂടിയും വൃത്തികെട്ട സംസാരമൊന്നും അവിടെ പറ്റില്ല.
1: എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം, ഇപ്പൊ എനിക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം.
3: എടാ എനിക്ക് അവിടെ ടിക്കറ്റ് അറ.
0: നീ
1: എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല.
4: എനിക്കും കൊതിയാവുന്നു.
0: വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ പാപൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്തനെ?
4: ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ?
2: സത്യം പറ, അതെന്ത് വെള്ളം?
4: എടാ ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ.
5: ഡ്രൈവർ, മാറ്റ് പോടാ. ഞാൻ സൊന്നല്ലേ.

0: അങ്ങോട്ട് പോടാ,
1: വൈറ്റുവാനേ ഉള്ളായിരുന്നു.
2: ഇറങ്ങട. നൂറ് ബാക്കി വെച്ചോളൂ.
3: ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല.
2: കണ്ടുപിടിക്കാൻ
4: കാലം കവച്ചു വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ.
2: നീ പോയി ചോദിക്കടാ.
5: എന്നിവിടെ നിക്ക. ഇപ്പൊ
2: ശരിയാണ്,
5: കിഴക്കേടത്ത് ഇവന്മാർക്കൊക്കെ ഇത് തുറന്നു കിട്ടും. ഏതാ ഈ മാംസപിണ്ടം
2: ചേട്ടാ? ഈ കിഴക്കേടത്ത്,
0: ഇവിടെ വന്നിട്ട് കിഴക്കേടത്ത്
6: എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം?
7: പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ.
6: ഓ,
7: അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്.
6: നീ ആരാ?
7: ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ.
6: ഓഹോ, ഇങ്ങ് വന്നേ.
7: നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ,
6: ഏത് കരണത്താ കിട്ടിയത്?
7: എന്താ കിഴക്കെടുത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ? അതാ എന്റെ അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ.
2: അതെന്താ
7: ഇവിടെ കിഴക്കെടുത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞ അടിയാടാ.
2: ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തെഴുത്ത്, ഇത് കിഴക്കെടുത്ത്.
7: അയ്യോ, എന്റെ കുട്ട എവിടുന്നേക്ക് അടി വരുന്നു? ഓടിക്കോടാ.
8: ദിലീപിന്റെ നായികയായി അഖില എന്ന പുതുമുഖ നായികയെ ഈ ചിത്രത്തിലൂടെ മലയാളത്തിന് പരിചയപ്പെടുത്തി. ദിലീപ് കൈകാര്യം ചെയ്ത കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ സഹായിയായി എത്തുന്ന വടിവേലുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. അദ്ദേഹത്തിന്റെ തകർപ്പൻ കോമഡി രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കൂടാതെ ഹരിശ്രീ അശോകൻ,

0: സലീം കുമാർ എന്നിവരും തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു.
1: അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക.
2: ഇതെന്നെ ചാക്കി കയറ്റിയവന്മാരല്ലേ, വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്.
1: അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും.
2: ദൈവം തുറക്കാനും പറ്റില്ല. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ.
3: ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചുടനെ തന്ന്. അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു.
4: എടാ ഇത് പഞ്ചലോക വിഗ്രഹമാണ്.
5: ഇവനെന്താ വാതിലടച്ചിട്ടത്? ഇവന്റെ പേര് സ്വയം പൊക്കി
2: പറയണേ. രണ്ട് അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിട്ടിട്ടുണ്ട്.
5: മോഷ്ടാക്കൾ
2: വരൂ, അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്.
6: കണ്ടാൽ മാനിയന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പോ മോഷണം.
5: അയ്യോ, ഞങ്ങൾക്കുള്ള മരല്ല.
2: പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു?
5: അത് പിന്നെ
2: പഞ്ചലോകം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാവല.
7: ശബരി വിളിക്കടാ, ഇവന്മാരെ കയ്യുടെ പോലീസ് ഏൽപ്പിക്കണം.
5: പോലീസാ?
2: വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ.
6: വേണ്ട, ചെറുപ്പക്കാരല്ലേ, ഈ രണ്ട് കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്.
8: നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും.
9: ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും.
7: എങ്കിൽ ഇവന്മാരെ തന്നെ നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാകട്ടെ. വിളിച്ചടിച്ച് നിരത്തണ.
2: നീ എന്നെ കാണിക്കുന്ന ആൾക്കാർ കണ്ട് തെറ്റിദ്ധരിക്കുന്ന എഴിക്കട.
5: പടിയുടെ ചാനപ്പെട്ട വെക്കുന്നു. പണിക്ക് വന്ന രണ്ട് നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണി ചവിട്ടി പുറത്താക്കിയത്. കള്ളന്മാരെന്ന് ആരോപിച്ചത്
2: വടക്കാടല്ല. നീ എന്നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ.
5: ഞങ്ങൾ ആരാണെന്ന് ഒറ്റത്തിനും അറിയില്ല. അട്ടക്ക് അട്ടക്കണ്ടേ അറിയും.
2: കുഞ്ഞിനെ കുത്തണ്ട.
5: എടാ തിരുമാലി, എന്നെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്.
2: രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ,
5: ഇനി നീ ആണോ ഇറങ്ങി വാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്.
10: എന്റെ അച്ഛനുണ്ട്, ഏക മുത്തുച്ചാമിയാണെന്ന് തോന്നണേ.
1: ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേർഡ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ്
10: ആണ്.
2: അതേടാ, ഞാൻ ബാസ്റ്റേർഡ് ആടാ. പട്ടി ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിള്ളി റാസ്കൽ.
11: വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി.
5: എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ.
1: നീ വേർത്തിട്ടോട്ടാ
5: കിട്ടി.
2: കിഴക്കേഴത്തെ ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ.
5: എടാ എടാ, എന്റെ ലക്ഷ്യത്തിലെത്താ പുത്തെഴുത്തേക്ക് പുത്തെഴുത്ത്. നീ വാ.
10: ഞാൻ വന്നില്ലല്ലേ. എടാ, ഞാൻ നേരത്തെ വന്ന് ഇടിയുണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാവില്ല.
12: എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം?
5: കിഴക്കേടത്തുകാരെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസ്.
10: അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ.
5: പണി ചോദിച്ചു തന്നപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം, കണ്ടില്ലേ?
10: അതെ, ഇടഞ്ഞാൻ ഞാൻ കൊല കൊമ്പനാ. കൊല കൊമ്പൻ
11: കിടന്നില്ലെങ്കിലോ?
10: കൊലയില്ലാത്ത കൊമ്പൻ.
11: എന്താ പേര്?
10: ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്?
5: ഉണ്ണി.
10: എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും.
5: ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്.
1: അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ.
12: നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്.
7: ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്ക?
10: രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിടക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ.
1: അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ?
7: നിനക്ക് എന്തൊക്കെ ജോലി അറിയാം?
1: ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം.
10: ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യസ്ഥന്റെ ആവശ്യമില്ല.
1: അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ.
10: തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ?
1: ചുമ്മാ ഇരിയാട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം.
10: വിടേണ്ട സാർ, ഇവനാളൊരു സകലകളെ എന്തോടാ?
1: വല്ലവൻ.
10: അപ്പൊ
11: നീയോ?
10: ഞാൻ

0: ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും.
1: മദ്യപിക്കോ?
0: കൊള്ള, രണ്ട് ഗ്ലാസ് അച്ചാർ കൂടെ കൊള്ളും കൊള്ളും. മദ്യ ഇതുവരെ ഞങ്ങൾ നോക്കോട്ട് പോലും തൊട്ടിട്ടില്ല.
2: അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ?
0: അത് പരീക്ഷിച്ചതാ, പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കുന്നു.
1: മിടുക്കന്മാർ, എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യബാധികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം
2: എടുത്തോട്ടെ.
1: നല്ല രുചി. എന്താ ഇത്?
0: ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം.
1: ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പണിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും ഇണ്ടാത്തത്?
3: ഞാൻ മാധവനല്ല, കുമാരനാ.
1: എന്നാ മാധവനോട്
4: പറയാം. അച്ഛ, സർവ പണി അറിയുന്ന ഒരു തന്നെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്, നിയമിച്ചോട്ടെ.
5: അത് സന്തോഷമുള്ള കാര്യമല്ലേ?
3: ഈശ്വരാ, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ
5: നിനക്കിന്ത് മുതൽ പുറംപണി.
3: പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന്റെ അകത്ത് നിൽക്കണത്? ഞാൻ രാജിവെക്ക.
1: നീ രാജിവെക്കണ്ട.
3: ആ അങ്ങനെ വഴിക്ക് വാ.
1: നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു
3: മുതലാളി.
1: ഇറങ്ങി പോടാ.
3: ഞാൻ പോകൂല.
2: ഇറങ്ങി പോടാ.
0: കുപ്പി തട്ടിയത്.
3: അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ. ഓർമ്മ വെച്ച 18 വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പുചോറ് തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കൊളം തോട്ടും.
1: ഓടിക്കടാ ഇവിടെ.
3: ഓടിക്കട്ട, ഞാൻ ഓടിക്കോളാം.
1: നീ വാച്ചുമാന്റെ പണി കൂടെ ചെയ്യണം.
0: അയ്യോ, എനിക്ക് വാച്ചില്ല.
1: വാച്ച് ഞാൻ തരാം. ഇത് കെട്ടിക്കൊണ്ട് നടത്തിട്ട് എനിക്കും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ.
0: താങ്ക് യു.
1: ആ പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുമോ?
0: പിന്നെന്താ.
1: ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ഓ, ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. ആട്ടെ, എന്നാ ജോയിൻ ചെയ്യാ?
0: ചെയ്ത് കഴിഞ്ഞു.
6: 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ബെന്നി ദയാൽ, ഡെൽസി നൈനാൻ, ജോർജ് പീറ്റർ, ജ്യോത്സന രാധാകൃഷ്ണൻ, മധു ബാലകൃഷ്ണൻ, പി വി പ്രീത, സുബിൻ ഇഗ്നേഷ്യസ്, തുളസി യതീന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് രാജാമണിയാണ്.

0: ഹലോ, കാനിങ്ങ് വന്നേ.
1: എന്തേ
2: എന്തേ ചേച്ചി,
1: ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്തു പറയുന്നു? രസ്യാടി ഒന്ന്.

0: മലയാളം ഇതാരക്കൊണ്ടാവുന്ന വായിപ്പിക്കുക.
1: തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണം.
0: അതെ,
1: നീയാണോ?
0: അതെ, ഞാനാണ്.
1: നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്?
0: പിണ്ണാക്ക് തിന്നുന്ന ഞാനല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്.
1: ഇത് നിനക്ക് എവിടെ കിട്ടി?
0: അതൊക്കെ ഉണ്ട്, വായിക്ക്.
1: ഇത് വായിക്കേണ്ട കാര്യമില്ല.
0: കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്ക.
1: എന്നാ പിന്നെ നിനക്ക് വായിച്ചോടെ?
0: എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ.
1: ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ?
0: അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്ക്.
1: പരസ്പരം
0: എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ.
1: പരസ്പരം ഒന്നു ചേരാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കരുത്.
0: ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?
1: കൊണ്ടുപോയി ഉപ്പിലിട്ട്
0: വെക്കോട്. അത്ര ഇഷ്ടോ
2: നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി? ആ കുറെ തുക ചെലവാക്കി,
0: ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിനാ ചെലവാക്കിയത്?
2: ഒരു രഹസ്യം അറിയാൻ.
0: എന്ത് രഹസ്യം?
2: ഉത്തേഴത്തെ കാര്യസ്ഥൻ കൃഷ്ണനുണ്ണിയെ കുറിച്ചുള്ള രഹസ്യം.
0: ആ രഹസ്യം കേട്ടപ്പോ കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ ഇനി അത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ.
2: നിന്റെ കാര്യസ്ഥ പണി തട്ടിയെടുത്ത് നിന്നെ വരും കറി വേപ്പിലയാക്കി പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ച് നിന്റെ പരമ്പരാഗത
0: വേണം, തീർച്ചയായിട്ടും വേണം. ടാക്സി.
3: ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട എനിക്കൂടെ ഒന്ന് പറ.

0: നടന്നതാടാ. അല്പാൽപ കഴിച്ച് കഴിച്ച് ഇതെല്ലാത്തിനേക്ക് നിയമിക്കാൻ വയ്യെന്നായി. ആ മാതാവാണല്ലേ, ഞാൻ കരുതി ആ കിഴക്കേടത്തെ തടിയ
1: മാരായിരിക്കും.
0: അയ്യോ ദൈവമേ, ഞാൻ കിഴക്കേടത്താണോ ഇത്രയും നേരം ഇരുന്നത്?
1: ഇക്കടോടെ ശങ്കരൻ നേരില്ല അത് വിളിക്കടോ.
0: ദൈവമേ, ഞാൻ പുത്തേടത്ത് തന്നെയാണല്ലോ വെക്കുന്ന പടിയല്ല ഉന്നം തെറ്റുകയാണോ മക്കളെ? ഓ
2: കുടിക്കുന്ന ശീലമുണ്ടോ? വയറ് കണ്ടോണ്ട്
3: നീ ആരോട് പറയാന്നറിയോ? മുത്തശ്ശ കേറി വാ.
4: എന്താ ഇവിടെ?
5: വീട്ടിൽ കയറി വന്ന അതിഥിയോട് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ കൈമോശം വന്നോ പുത്തേഴുത്ത കുട്ടികൾക്ക്?
4: വരണം വരണം, കൃഷ്ണവാര്യരെ ഇരിക്കണം.
5: ഞാൻ എന്റെ സപ്തതിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. ശങ്കരനായരും കുടുംബവും പങ്കെടുക്കണം.
4: തീർച്ചയായിട്ടും.
5: എടോ മേജറെ, കാലം മാറ്റാത്ത വാശിയും വൈരാഗ്യം ഒന്നും ലോകത്തില്ലാന്ന് സമയം കിട്ടുമ്പോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തന്നോടാ പറഞ്ഞത്?
2: ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിക്കുന്ന കാലം വരൂന്ന്.
0: വേഗം
3: ചെന്ന് നിന്റെ തലക്കാലത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ടു.
6: എനിക്ക് കിടക്കെടുത്ത ഒരു വമ്പൻ രഹസ്യം പറയാനുണ്ട്.
7: സാറോ സോറി, വീട് മാറിപ്പോയതാ.
6: ഇത് മുത്താഴ് തന്നെയാണല്ലോ.
5: എന്റെ വീട്ടിൽ കയറി വിഗ്രഹം മോഷിച്ച കള്ളൻ
6: ഞാനല്ല.
8: കണ്ടോ, അവൻ അവനല്ലെന്ന്. അതിൽ തന്നെയുണ്ട് കള്ളം.
6: ഞാനാണ്.
8: കണ്ടോ, അവൻ സമ്മതിച്ചു. അവൻ അവനാണെന്ന്.
7: മുലാളി ചാള് മാറി. പുത്തേഴ്ത്ത മുലാളി ഒരു മിറ്റിംഗ് വന്നേ.
4: എന്തിനാ?
7: മുലാളിക്ക് ഒരു കാര്യം അറിയോ?
4: എനിക്കൊരു കാര്യം അറിയണ്ട. കിഴക്കെടുത്ത് കയറി കട്ട കള്ള നിന്ന് ഈ മുറ്റത്തും കാല് കുത്തരുത്.
3: ഒടുവേല് പിടിച്ച് പുറത്താക്കണം.
4: ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി.
7: അവന് തലക്കകത്ത് കോപ്പമില്ല.

0: എന്താ പാടത്ത് കോലായിട്ട് നിക്കാൻ വേണോ?
1: കോലോ? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തത്. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ.
0: സന്തതിയാ?
1: മറ്റേ പദ്ധതിയില്ല, പദ്ധതി.
0: ഏ എന്ത്?
2: എടാ 70-ാം വയസ്സിലെ 16-അടിയന്തര
0: ചടങ്ങ്. സപ്തതി.
2: ആ അങ്ങനെ പറയാം.
1: ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല.
0: അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി.
1: ഓ,
0: കള്ളമാരെ ശല്യമുള്ള സ്ഥല.
1: ഓക്കെ.
3: അയ്യോ എന്റെ അമ്മോ, ചുമ്മാ തന്നെ കാരണവന്മാര് പറയുന്നത് ജെട്ടിട്ടിട്ടേ പാൻറ് ഇടാവൂന്ന്. ഇനി സിബൂരാ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ.
4: ദേവി, അടക്കല്ലേ അടക്കല്ലേ. വിശന്നിട്ട് വയ്യ, 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. തരുമോ എന്തെങ്കിലും? ആയിക്കോട്ടെ. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം.
5: എന്ത് രഹസ്യം?
4: അത് നീ ആരാണെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം.
5: ഞാൻ പറയാം.
4: ആ, ഇവിടത്തെ കാര്യസ്ഥന്മാരിൽ ഒരുത്തൻ അപ്പുറത്തെ വാരിസാറിന്റെ മകന്റെ മകനാണ്. വേഷം മാറി വന്ന കോടീശനവൻ മുന്നിൽ ഒരുങ്ങി നിപ്പുണ്ട്.
1: ഇപ്പൊ ഇറങ്ങിപ്പോയ ആ ദുശീല മുതലാളി ഉണ്ടല്ലോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂ. ആള് വാരാമ ചെറ്റയാ.
6: ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു.
0: നിനക്ക് എന്തിന്റെ സുഖേടാ?
1: എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനിയായിട്ട് നടക്കാം?
0: ഞാൻ എന്തേ തോന്ന?
1: എടാ പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല നടിക്കുന്നത്?
0: നീ ആരെ സ്നേഹിക്കുന്നു?
1: അത്
0: പറടാ.
1: ഇവിടുത്തെ ദേവിയെ കിഴക്കിടത്ത ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്ക് ഇഷ്ടമാണ്.
0: നീ ദേവിയെ?
1: ഇഷ്ടമാണ്.
0: എന്നാര് പറഞ്ഞു?
1: ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ഇപ്പൊ അവള് മോളിലുണ്ട്, ചെല്ലേ, ചെന്ന് ചോദിച്ചു നോക്ക്.
5: ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്.
1: എന്താ പറഞ്ഞേ?
5: ഞാൻ അയാളെ മാത്രമേ വിവാഹം
7: കഴിക്കൂ. ആ പൊട്ടം തട്ടി പറഞ്ഞ സത്യമാണോ?
8: വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി,
1: ഇപ്പൊ വിശ്വാസായില്ലേ?
7: എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ?
1: ഞാൻ ട്രൈ ചെയ്തടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു.
0: എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ? വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ? നീ ട്രൈ ചെയ്യാൻ എടുക്കണല്ലടാ.
1: എടാ, എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു. ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ. ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്നാ കാക്കാത്ത

0: കൈ നോക്കി പറഞ്ഞത്,
1: ഇവിടെ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കയ്യില്ല, കാലില്ല.
2: പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട്.
1: നീ ഒന്നും പണയണ്ട. എടാ ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു.
3: നീ പോ മോനെ ദിനേശ്.
4: ചുമ്മാ
3: എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ്.
5: ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെയെന്തോ കാണിക്കുന്നത്.
6: ഇതൊരു സുവർണ അവസരം. ഇവിടെ ഉള്ള എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗ് കാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം. എന്നിട്ട് ടൗണിൽ ഒരു മുറി എടുക്കാം.
7: അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ?
1: ധൃതി വെക്കല്ലേ, അതൊക്കെ മൂന്നാല് കുട്ടികളായിട്ട് പോരെ. അപ്പ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ.
8: നമ്മുടെ പിള്ളേർ ഒപ്പിടൂലെ.
1: ശബ്ദം കേട്ടോ,
8: അത് എന്റെ ശബ്ദം. ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണല്ലേ.
1: ഒന്ന് പതുക്കെ പറ.
8: ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് ചുമന്ന് തലക്ക് വല്ലാത്ത ഗനം.
1: എവിടെ നോക്കട്ടെ. സമയം എടുത്ത് കടന്നു. ഇനി ഏതായാലും ഇവിടെ വച്ചേക്കണ്ട. നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവാ. നീ ഒരു ചാക്കെടുത്തോന്നേ.
5: കല്യാണത്തിനിടാൻ പുതിയ ഷർട്ടുമായി. ഇവനെന്താ റബ്ബറും പാല കുടിക്കുന്നത് വലിയെന്ന്.
1: ഇതെന്ന് തോന്നിയിരിക്കുന്ന ഈ ചാക്കെടുത്ത് നീ അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങിയേക്ക്. ആ ചാക്കിന് പകരം ഈ ശവചാക്ക്. ആർക്ക് സംശയം തോന്നില്ല.
8: കല്യാണമായിട്ട് എന്റെ നടുവിന് എന്തെങ്കിലും പറ്റിയ.
1: പെട്ടെന്ന് കയറി. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണ.
2: പുറത്തൂടെ വീണോ? എനിക്ക് വിഷയമല്ല. ഈ കുട്ടിയായിട്ട് ഇവിടെ
0: ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം.
1: ഇവളെയാണോ നീ?
0: അതെ, പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയി. അല്ലേ മേണു?
2: എടാ ഒന്നും കൂടി ആലോചിച്ചിട്ട്.
1: ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയൊക്കെയാണ്. എന്നെ തടയരുത്.
2: ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. നിന്റെ കടുങ്കിട്ട് ഇപ്പൊ തന്നെ നടക്കട്ടെ. രജിസ്ട്രാർ 102
0: വരൂടാളേ.
2: ഇവ മരണക്കിണറിലേക്ക്.
9: ഈ കൃഷ്ണവിഗ്രഹം വിത്ത് ഫ്ലൂട്ടാ?
2: ഓർഗണാ?
9: ആ തുറക്ക്.
2: ഇതാണ് സാധനം. പെട്ടെന്നൊരു സ്ഥലം. ഓ,
9: എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാ
2: ഞാൻ ചിരിക്കാം.
9: ചിരിക്കരുത്. അഥവാ നിന്നെ പോലീസ് പിടിച്ചാ
2: ഞാൻ ചേട്ടന്റെ പേരും പറയാം.
9: പറയരുത്.
2: എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം.
10: ഉദയകൃഷ്ണ, സിബി കെ തോമസ് കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി. തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ നീറ്റ ആൻഡോ നിർമ്മിച്ച് 2010 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പി സുകുമാറാണ്. ചിത്രസംയോജനം മഹേഷ് നാരായണൻ. കലാസംവിധാനം ഒരുക്കിയിട്ടുള്ളത് സാലു കെ ജോർജാണ്. ആൻ മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ആൻ മെഗാ മീഡിയ റിലീസാണ്. പ്രിയ ശ്രോതാക്കളെ, തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
11: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
12: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ. ഫോൺ 0497276240.
3: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നാട്ടിലെ പാട്ടിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാട്ടിലെ പാട്ടിൽ ഞങ്ങളുള്ളത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ബാക്കി വിശേഷങ്ങൾ ഇതാ കേട്ടോളൂ.
1: ഞങ്ങള് ഇവിടെ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ്. അതായത് ഹജ്ജിന് പോകുന്നവരെ യാത്രയാക്കാൻ വന്ന ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരോട് അവരുടെ ആരാണ് ഹജ്ജിന് പോയിട്ടുള്ളത്, ഇപ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേരെന്താ?
2: ഫിദ.
1: ഫിദ എവിടുന്ന് വരുന്നു?
2: നമ്മള് തലശ്ശേരി.
1: ആരാണ് ഹജ്ജിന്?
2: എന്റെ മദറാണ്. മദറും ഗ്രാൻഡ് മദറും അങ്കിളും ഉണ്ട്, മൂന്ന് പേര്.
1: ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പേരാ യാത്രയാക്കാൻ വന്നിട്ടുള്ളത്?
2: എത്ര പേരാന്ന് വെച്ചാ കുറച്ച് പേരുണ്ട്, ഒരു 10-15 ആൾക്കാരുണ്ട്.
1: ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയെന്നറിയുമ്പോഴെന്തായിരുന്നു?
2: കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളായിട്ട് അവര് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ.
1: എന്താ ചെയ്യുന്നത്?
2: ഞാന് ആർക്കിടെക്റ്റ് ആണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. രണ്ട് മക്കളുണ്ട്, ചെറിയ മോനുണ്ട്, അപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
1: അപ്പൊ ഇനി എത്ര ദിവസത്തേക്കുള്ള യാത്ര?
2: 45 ഡേയ്സ് വരും.
1: അപ്പൊ അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥന.
2: അതെ,
1: ഇങ്ങനെ പോവാറുണ്ടോ ശരിക്കും കോണ്ടാക്കാൻ? ഹജ്ജിന് പോകുന്നവർ ആദ്യമായിട്ടാണോ നിങ്ങൾ യാത്രയാക്കാൻ വരുന്നത്?
2: ഞാൻ ആദ്യമായിട്ടാണ്. യൂഷ്വലി ആൾക്കാർ പോവാറുണ്ട് ഇങ്ങനെ ഫാമിലി എല്ലാരും കൂടെ.
1: ഞങ്ങൾ 3 വർഷമായി ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്നുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അവിടെ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ
2: ഇങ്ങനെ ഫാമിലിയിൽ യൂഷ്വലി പോവാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ പോവാറുണ്ട്.
3: ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ
1: പോവും.
3: ഇതൊരു ലൈഫ് ലൈഫിലെ ഒരു പ്രാവശ്യം ഒക്കെ അല്ലേ ഈ ഒരു ഹജ്ജിന് പോകുന്ന പറയുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും. അതൊരു ലക്കും കൂടിയാന്നല്ലേ നമ്മള് പറയുന്നത്.
1: സംസാരിച്ചപ്പോ അവരാണ് ഒരുപാട് പേര്
3: എന്റെ ഇപ്പൊ സിസ്റ്ററിലാണ് പോയിട്ടുള്ളത്. ഇപ്പൊ
1: നമ്മള്
3: തലശ്ശേരി.
1: 45 ദിവസം കഴിഞ്ഞിട്ടാണ്
3: അവര് തിരിച്ചു.
1: സാറിന്റെ പേര്?
4: എന്റെ പേര് ഉസ്സേ. എന്റെ അനുജന്റെ ഭാര്യയാണ് പോയിരിക്കുന്നത്.
1: നിങ്ങൾ ഇവിടെ എയർപോർട്ടിൽ മുന്നേ വന്നിട്ടുണ്ടാവും?
4: എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മള് ബാംഗ്ലൂരാണ്, അപ്പൊ നമ്മള് ഇടയ്ക്കൊക്കെ ഇവിടെ
1: നമ്മളിപ്പോ
3: കാലിക്കറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സ്ട്രെസ് അല്ലേ. ഇതിപ്പോ നമുക്കൊരു ലോങ് ഡ്രൈവ് അങ്ങനെ ഒരു ഫീലാ.
4: നമുക്കൊരു 3-5 അവേഴ്സ് ഒക്കെ വേണം ട്രാഫിക് ജാമിൽ വീട്ടില്.
3: ഒരാളെ യാത്ര ആക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ഡ്രൈവ്, ഒരു ട്രിപ്പ് പോലെ ഇങ്ങ് വന്ന് വളരെ ഈസി ആയിട്ട് തോന്നും.
1: അപ്പൊ പോകുന്നവരൊക്കെ നമുക്ക് പ്രാർത്ഥന കൊടുക്കാം.
3: അതെ അതെ. താങ്ക് യു.
1: ഉമ്മന്റെ പേരെന്താ? ഉമ്മന്റെ ആരാ ഇവിടെ പോയത്?
5: മോന്റെ വാര്യ.
1: മകന്റെ വാര്യ. ഉമ്മ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
5: ഞാൻ കാലത്ത് പോയത്.
1: അധികം പ്രായമാവുന്നതിന് മുന്നേ പോയി?
5: പ്രായം മുന്നേ പോയി.
1: എങ്ങനെയുണ്ടായിരുന്നു?
5: അന്നാലും സുഖം.
1: അന്നാരും ഒറ്റക്കാണോ പോയത്?
5: ആരോഗ്യം
1: ഒറ്റക്ക.
5: ഇപ്പൊ അതുപോലെ ഒന്നല്ല, ഇപ്പൊ നല്ല സുഖ
1: സൗകര്യങ്ങളുണ്ട്.
5: അന്നേരം സൗകര്യമില്ല, അന്നേരം സൗകര്യം കുറവായി. ആങ്ങളുടെ കൂടെ.
1: അതെ, ആളുടെ ഇരുന്ന് കൂടെ
5: അങ്ങനെ
1: പോയതാണല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ ഇവര് എന്താ പറയാ, ഇപ്പൊ ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കണ്ട, എല്ലാ സൗകര്യവും കിട്ടും.
5: 10 മക്കളുണ്ട്.
1: എല്ലാരും
5: എഞ്ചിനീയറാണ്. കോഴിക്കോടാണ് കല്യാണം കഴിച്ചു.
1: എല്ലാരും മക്കളുടെ അടുത്തും പോയിട്ടുണ്ടോ?
5: എല്ലാ
1: സ്ഥലവും സന്ദർശിച്ചു.
5: എല്ലാരും സ്വന്തം വീട്.
1: ഉമ്മാന്റെ കല്യാണം എത്ര വയസ്സിലാ കഴിഞ്ഞേ?
5: എനക്ക 17 വയസ്സ്.
1: 17 വയസ്സില്ലേ? പിന്നെയാന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു പരിപാടിയിലെ കൂടി ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഈ പരിപാടിയിലെ കൂടി വെച്ച് തരും. ഈ ഒരു റേഡിയോയിലെ കൂടി ഏത് പാട്ടാ കേൾക്കണ്ടേ? സിനിമ കാണലുണ്ടാ? TVയിലെ സിനിമ കാണലുണ്ടാ? ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞേ, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട
6: പാട്ട്. പഴയ പാട്ട് കുഞ്ഞാക്കെല്ലാം പാടി
5: കൊടുക്കുന്നേ. മണിമത്ത് അത് വന്നപ്പോ മാനെ, നിന്റെ മനമിന്ന് കൊളിരേകും ദേവാനെ.

0: എന്റെ കുഞ്ഞോനുറങ്ങിക്കൊരാതരിമുല്ല പൂവിൻ്റെ മണമല്ല കുഞ്ഞു ഉറങ്ങിക്കൊരാതരും.
1: ഈ പാട്ട് എല്ലാരും കേട്ടതായിരിക്കൂലേ അല്ലേ? ഉമ്മ ഈ പാട്ട് എല്ലാവർക്കും പാടി തന്നില്ലേ? നമുക്ക് കൊച്ചുമക്കളെ വിശേഷങ്ങൾ കേൾക്കാം. മോളൂസിന്റെ പേരെന്താ?
2: അല്ലായ.
3: അല്ലായ
1: എന്താ ശരി?
3: അല്ലായ.
1: അല്ലായ ആരാ പേരിട്ടേ അറിയോ? മോള് പേരാരെ ഇട്ടേ? അലായ എന്നാരാ പേരിട്ടെ? ഉമ്മയാണോ? ഉമ്മ ഇഷ്ടമായോ പേര്? ഒരു പാട്ട് പാടിത്തരുവാ എനിക്ക്. മോളുടെ പേരെന്താ?
4: ലൈബ.
1: ലൈബ അല്ല, ലാലായ ആണല്ലേ. ലൈബ എന്താ ഏത് ക്ലാസ്സിൽ?
4: ടെൻത്തിൽ.
1: ടെൻത്ത്? ഇപ്പൊ എക്സാം കഴിഞ്ഞത്?
4: അല്ലല്ല, ഇനി ടെൻത്തിൽ.
1: ഇനി ടെൻത്തിലേക്കാണ്. ഏത് സ്കൂളാ?
4: പി കെ എം, കടത്തിൽ.
1: കടവത്തൂരാണ്. ഓക്കേ. എങ്ങനെയുണ്ട്, ട്യൂഷൻ ഒക്കെ പോകുന്നുണ്ടോ?
4: ഇല്ല, തുടങ്ങണം.
1: തുടങ്ങണം. എന്താവാനാണ് ആഗ്രഹം?
4: ടീച്ചർ.
1: ടീച്ചർ? ടീച്ചർ ആവണം എന്ന് തോന്നുന്നു. ആരെങ്കിലും റോൾ മോഡൽ ആയിട്ടുണ്ടോ?
4: ഉപ്പ ഉണ്ട്.
1: ഉപ്പ ടീച്ചറാണ്. സബ്ജക്ട് എടുക്കുന്നത്
4: അറബിക്.
1: ആഹാ, അപ്പൊ ഉപ്പേനെ കണ്ടിട്ടാണ്. ഓക്കെ, ഒരു മനോഹരമായ ഒരു പാട്ട്.
4: പാട്ടോടെ
1: അറിയില്ല, നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം. ഏത് പാട്ട് കേൾക്കണ്ടേ?

0: എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പാട്ടിഷ്ടാണ്,
1: പാട്ടിനോട് ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ചോദിച്ചോ.
0: എമ്പുരാൻ,
1: എമ്പുരാനിലെ പാട്ട്. ഓക്കെ, എമ്പുരാനിലെ പാട്ട് വെച്ചു തരാവേ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അപ്പൊ ഇനി നമ്മളെ വിശേഷം പറയും. പേര്
1: ആഹിൽ അബ്ദുൾ. ക്ലാസ് ജൂണില്.
0: ജൂണിൽ അതുവരെ എങ്ങനെയാണ്? ഇപ്പൊ കുറച്ചല്ലേ ഉള്ളു അല്ലേ? എത്ര ദിവസം വെക്കേഷനിൽ എങ്ങനെയാ സമയം ചെലവഴിക്കും?
1: കളിക്കൂ
0: കളിക്കാൻ.

0: വീട്ടിലാണോ
1: അടുത്തുള്ള വീട്ടിൽ നിന്ന് കളിക്കും.
0: അടിപൊളിയായിട്ട് ആണോ? പാട്ടെല്ലാം പാടും?
1: പാട്ട് തീരെ അറിയില്ല.
0: പാട്ട് തീരെ അറിയില്ല.
1: ആസ്വദിക്കുന്നുണ്ട്.
0: ഫ്രണ്ട്സിന്റെ പേരെന്ന് പറഞ്ഞു?
1: മുഹമ്മദ്, ഇയാനെ, പിന്നെ യാസീനെ, പിന്നെ രണ്ട് മുഹമ്മദ് ഉണ്ട്, പിന്നെ അയാനെ.
0: എല്ലാരും ക്ലാസ്സിലുള്ളത് തന്നെയാണ്?
1: അടുത്തുള്ള അലിബിയർ. പാർക്കടവ്. തലശ്ശേരി അങ്ങോട്ട്. മുംതാസ്. റഫീഖ്. ഉപ്പ ഇഞ്ചിനിയർ, ഉമ്മ ഹൗസ് വൈഫ്.
0: ഉപ്പ നാട്ടിൽ തന്നെയാണോ? നല്ല ഉപ്പാണോ ഉമ്മയാണോ? വഴക്ക് പറയാം?
1: അങ്ങനെ അറിയില്ല.
0: എന്തോരും അറിയില്ല.
1: അങ്ങനെ അറിയില്ല.
0: വികൃതി കളിക്കലുണ്ടോ? ഇഷ്ടമുള്ളൊരു പാട്ട് ഈ പരിപാടിയിൽ കൂടി വെച്ചേരാ. ഏത് പാട്ട്
1: കേൾക്കണ്ടേ?
0: ഭയങ്കര ഫാനാ ഷാഫി കൊല്ലം അല്ലേ? കഴിഞ്ഞ ദിവസം റേഡിയോയിൽ കുറെ കുട്ടികൾ വന്നു, അവരൊക്കെ പറയുന്നത് ഷാഫി കൊല്ലത്തിന്റെ പാട്ടുകളാണ്. ഷാഫി കൊല്ലത്തിന്റെ മനോഹരമായ പാട്ട് ഇതാ മോന് വേണ്ടിയിട്ട് നമ്മൾ കേൾപ്പിക്കും കേട്ടോ.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മോളുടെ പേര്
2: ഹൈറ.
1: ഹൈറ, ഓക്കെ. അതിന്റെ അർത്ഥം എന്തെങ്കിലും ഹൈറക്ക്?
2: ബ്ലെസ്സിംഗ്. അങ്ങനെ
1: ബ്ലെസ്സിംഗ്. എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പൊ 8th ല്.
1: ഏത് സ്കൂളില്?
2: ഞാൻ SAHSS.
1: SAHSS എന്താ സ്ഥലം?
2: ഉമ്മത്തൂര്.
1: അത് എവിടെയാ വരുന്നത് പരീക്ഷയ്ക്ക്?
2: ഈ നാദാപുരം അറിയാവാ.
1: അങ്ങോട്ട് കക്കട്ടങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ക്ലാസ്?
2: നല്ല സാർ.
1: കാരണം മൊത്തം സിലബസ് മാറിയതല്ലേ? സിലബസ് നല്ല പുതിയൊരു പാറ്റേണിലേക്ക്. CBSE ആണോ? കേരള സിലബസ്
2: മാറിയിട്ടില്ല.
1: എന്താവണം?
2: ഞാൻ അങ്ങനെ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല,
1: ചിന്തിച്ചിട്ടില്ല.
2: ഇല്ല,
1: പിന്നെ ഫിക്സ് ആവാനായിട്ടില്ല. ഒരു ഒരു 10th ക്ലാസ് ആവുമ്പോഴേക്കെ ആവും. എങ്ങനെയായിരുന്നു വെക്കേഷൻ സ്പെൻഡ് ചെയ്തത്?
2: വെക്കേഷൻസ് ഇങ്ങനെ ഫാമിലിനോട് പുറത്തു പോവാ, അങ്ങനെയെല്ലാം തന്നെ.
1: അങ്ങനെ കുറച്ച് യാത്രകൾ ചെയ്തു. ഇങ്ങനെ ഹജ്ജിന് യാത്രയാക്കാൻ വേണ്ടിട്ട് വന്നു. അങ്ങനെ യാത്രയാക്കുന്നത് നമുക്കൊരു പുണ്യ കാര്യല്ലേ?
2: വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പാട്ട് പാടൂല.
1: സ്കൂളിൽ നിന്നും പരിപാടിക്ക് പങ്കെടുക്കാം?
2: പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്, പക്ഷെ പാട്ട് നിക്കാറില്ല.
1: നിക്കാറ്?
2: സ്പീച്ച് അങ്ങനത്തെ.
1: ടോപ്പിക്ക് വന്നാൽ സ്പീച്ച് പറയാൻ പറ്റും?
2: ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ രസാക്കാം.
1: ഒരു പാട്ട് കേൾക്കാനുള്ള അവസരം. ഏത് പാട്ട് കേൾക്കാം?
2: എനിക്കാ പറയാതെ പറയുമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കടുംകാപ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: അപ്പോ അടിച്ചു പൊളിക്കുക. ലക്ഷ്യങ്ങൾ 10th ക്ലാസ് ആകുമ്പോഴേക്കും വരട്ടെ.
2: ഓക്കെ,
1: ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അനിയൻകുട്ടീനോട് അടിയാക്കുന്ന ചേട്ടൻ കുട്ടി പേരെന്താ?
2: അൻഫസ്.
1: അൻഫസ്. അൻഫസ് ഏത് ക്ലാസ്സിലാ?
2: നയൻത്തിലേക്ക്.
1: നയൻത്തിലേക്ക്. അപ്പൊ നിങ്ങള് ഫാമിലിയിൽ തന്നെ എല്ലാരും ഒരേ സ്കൂളാണോ പഠിക്കുന്നത്? എല്ലാരും വേറെ വേറെ സ്കൂൾ. ഏത് സ്കൂളാണ്?
2: കടവത്തൂർ പി കെ.
1: ഓക്കെ. വീടിന് അടുത്താണ് സ്കൂള്? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പഠനം?
2: പഠനം പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല.
1: കുഴപ്പമില്ല. എന്താ ആവണം എന്ന് ആഗ്രഹം?
2: അങ്ങനെയൊന്നുമില്ല, തീരുമാനിച്ചിട്ടില്ല.
1: തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഏച്ചി പറഞ്ഞതുപോലെ, ഏച്ചിയാണോ അനിയത്തിയാണോ ഇപ്പൊ എന്നോട് സംസാരിച്ച?
2: അനിയത്തി.
1: അനിയത്തി പറഞ്ഞതുപോലെ തീരുമാനിച്ചിട്ടില്ല, തീരുമാനം വരുന്നേ ഉള്ളൂ. ഓക്കേ. പിന്നെ പാട്ടാടോ? പാട്ട് പാടുന്നില്ല.
2: പാട്ട്
1: പാടുന്നില്ല. പാട്ടും
2: പാടില്ല.
1: പാട്ടും പാടില്ല.
2: പാട്ടിട്ട് പറഞ്ഞിട്ട്
1: അറിഞ്ഞൂടാ. പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? സിനിമ ആണല്ലോ.
2: ആ കുറച്ച്.
1: ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
2: വാഴ.
1: വാഴാണ്ടു പാട്ടില്ലേ? വാഴയില് ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടതില്?
2: കട്ടോർമ്മയൊന്നുമില്ല.
1: ഒരു കൂടപ്പറപ്പിന്റെ എന്തോ ഒരു സംഭവം. ആ പാട്ട് കേൾപ്പിച്ചാലോ? അപ്പോ അടിച്ചു പൊളിച്ചിട്ട് അടുത്ത വർഷം ഉഷാറാക്കുക. അടുത്ത നെക്സ്റ്റ് കഴിഞ്ഞാല് 10th അല്ലേ?
2: കേരള സിലബസ്
1: എങ്ങനെ പുതിയ ഇപ്പം സിലബസ് ഒക്കെ മാറിയില്ലേ? എന്താ തോന്നി? എന്തെങ്കിലും പരീക്ഷക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു?
2: കുറച്ച് ടഫ്.
1: ടഫ് ആയിരുന്നു.
2: വേറെ വർഷമില്ല.
1: അടുത്ത വർഷം നമ്മളേക്ക് മേക്കപ്പ്.
2: അപ്പൊ
1: ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു.

0: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദബീജങ്ങളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഞങ്ങളിപ്പോ കണ്ണൂർ എയർപോർട്ടിലാണ് ഉള്ളത്. വേറെന്നല്ല, നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ വന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളെ ഹജ്ജ് ക്യാമ്പിൽ ഹജ്ജിന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്ന ഫാമിലി ഉണ്ട്. അപ്പൊ അതില് ചേച്ചിയുടെ പേര്
2: സാജിദ.
1: വീട് എവിടെയാ?
2: തലശ്ശേരി.
1: തലശ്ശേരി. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ആരാ പോകുന്നത്? ആരാ?
2: ബ്രദറിന്റെ ഭാര്യ.
1: അവരുടെ മക്കള്?
2: അതാണ് ഒന്നിത്, രണ്ടാം കുട്ടികൾ.
1: നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നേ?
2: അതെ അതെ.
1: അപ്പൊ ഓക്കെ. വേഗം പറഞ്ഞു. പാടുവോ?
2: പാടൂല.
1: പാട്ടിഷ്ടാണോ?
2: പാട്ടിഷ്ടം.
1: കേക്കാൻ ഇഷ്ടമാണ്. ഏത് പാട്ടാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ കേക്കണ്ടത്?
2: അത് ഏതും കേക്കും.
1: എനിക്കിഷ്ടമുള്ളൊരു പാട്ട് വെച്ചേ.
2: ഓക്കെ.
1: അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നല്ലോണം പ്രാർത്ഥിക്കാം. നമുക്ക്
2: താങ്ക് യു.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ട്.

0: നാട്ടിലെ പാട്ടില് ഇപ്പൊ കളിച്ച് മതിച്ച് തളർന്ന് വന്നൊരാളുണ്ട്. പേര് ചോദിക്കാം, പേര് പറയോ?
1: അനഗ്.
0: അനഗ്, ആരാ ഈ പേരിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: ആ ചോദിച്ചിട്ടുണ്ട്.
0: ആരോട് ചോദിച്ചു? അമ്മേനോടോ അച്ഛനോടോ?
1: അമ്മേനോട്.
0: എന്നാലും അമ്മ എന്നാ പറയല്?
1: മറിയു അച്ഛനാ ഇട്ട ഈ പേര്.
0: എന്നാലും അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്തിനാ പേരിട്ടെന്ന്?
1: ഇല്ല.
0: അനഗിന് അനഗ് എന്നുള്ള പേര് ഇഷ്ടാന്നോ?
1: ആ.
0: വീട്ടിൽ നിന്നെന്താ വിളിക്കുക?
1: കണ്ണൻ.
0: കണ്ണാന്ന് വിളിക്കൂ? അപ്പൊ സ്കൂളിന്നോ?
1: സ്കൂളിന്ന് അനഗ്.
0: അനഗ് എന്ന് തന്നെ വിളിക്കൂ. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: ഞാൻ മട്ടന്നൂർ ജി പി.
0: എത്രാം ക്ലാസ്സില്?
1: ഇനി ആറാം ക്ലാസ്സിലേക്ക് പോണം.
0: പോവണം. പഠിക്കോ നന്നായിട്ട്? അത്യാവശ്യം നാണോ അല്ലെങ്കിൽ സൂപ്പർ ആയിട്ട് പഠിക്കുന്ന?
1: അത്യാവശ്യം.
0: ക്ലാസ്സിലാരേറ്റവും നന്നായിട്ട് പഠിക്കുന്നേ?
1: ക്ലാസ്സിലാ ആദിദേവ്.
0: ആദിദേവ്.

0: ആരെ ബെസ്റ്റ് ഫ്രണ്ട്?
1: ദർശിക്.
0: ദർശിക് ഒറ്റൊരാളേ ഉള്ളൂ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്?
1: അല്ല,
0: പിന്നെ
1: പിന്നെ ധ്യാന്, അൻവിനെ, പിന്നെ ആദിനാഥ്, ഹരിറാം,
0: ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാ. പെൺകുട്ടികൾ ആരും ഇല്ല ഫ്രണ്ട് ആയിട്ട്? അതെന്താ, അതെന്താ അങ്ങനെ?
1: ഞാൻ ബോയ്സിനോട് ആവില്ല,
0: മിണ്ടല്ലോ. അപ്പൊ പെൺകുട്ടികൾ ആരും വന്ന് മിണ്ടുമില്ല? നിങ്ങളോട് ആരോടും മിണ്ടൂല? അത് നിങ്ങൾ തമ്മില് ദേഷ്യത്തില?
1: നമ്മളങ്ങനെ മിണ്ടൂല.
0: ഓ ഓ, രണ്ട് സെക്ഷനല്ലേ, ആൺകുട്ടികള് വേറെയും പെൺകുട്ടികള് വേറെയും അല്ലേ. കഴിഞ്ഞ വർഷം ആരായിരുന്നു ക്ലാസ് ടീച്ചർ?
1: കഴിഞ്ഞ വർഷം നമ്മളെ സ്നേഹ ടീച്ചർ.
0: സ്നേഹ ടീച്ചർ ഏത് സബ്ജക്റ്റാ ടീച്ചർ എടുത്തെടുത്ത്?
1: ടീച്ചർ മലയാളം.
0: സൂപ്പർ ആയിട്ട് എടുക്കുക.
1: ആര്
0: ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സില്?
1: അനുസരി ടീച്ചർ.
0: ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്?
1: ഇംഗ്ലീഷ്.
0: അപ്പൊ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെന്താവൂല, അങ്ങനെ അനുസരി ടീച്ചർ ഇഷ്ടമായോണ്ടാണോ ഇംഗ്ലീഷ് കൂടുതൽ ഇഷ്ടം?
1: ഇംഗ്ലീഷ്
0: പൊതുവെ ഇഷ്ട. കണക്ക് ഇഷ്ടാണോ?
1: കണക്ക് നല്ല പാടുണ്ട്.
0: നല്ല പാടുണ്ട്. കണക്ക് പഠിക്കാൻ കുറച്ച് കണക്കാണല്ലേ. എന്നേരം ടഫായി വരുമ്പോൾ ആരോടെ ചോദിക്ക? ടീച്ചറോട് ചോദിക്കോ, അല്ല വീട്ടിൽ വന്നിട്ട് അമ്മേനോട് അച്ഛനോട് ചോദിക്കോ?
1: ടീച്ചറോട്.
0: ടീച്ചർ പറഞ്ഞുതരുക? എത്ര തവണ വേണ്ടിയെങ്കിലും പറഞ്ഞുതരൂ?
1: ചോദിക്കുന്ന അത്രയും പറഞ്ഞുതരും.
0: ഓക്കെ, എങ്ങനെ ഉണ്ടേനും കഴിഞ്ഞ പരീക്ഷയും ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം?
1: കുഴപ്പമില്ല.
0: ചോദ്യം സൂപ്പർ ആയിരുന്നു, ഉത്തരം ഇച്ചിരി വിഷമന്ന. എല്ലാത്തിനും എഴുതിനാ?
1: എഴുതീനി.
0: അടിപൊളിയായിട്ട് എഴുതി. ഓക്കെ, സ്കൂളില് വേറെ എന്തൊക്കെ പരിപാടിക്കാ നിക്കല്?
1: സ്കൂളില് ഞാൻ വിത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വേണ്ടിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിട്ട് സ്കൂളിൽ നിന്നിന്.
0: ശാസ്ത്രം
1: വിളക്കാം. എന്നിട്ട് എ ഗ്രേഡ്,
0: ഉപജില്ല എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായി. എന്തായാലും പരിപാടി എന്തേനു?
1: പരിപാടി ഇങ്ങനെ വിത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പലതരം വേരുകള് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്.
0: അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താന്നുള്ളത്. എന്നിട്ട് നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്താ. ഒറ്റക്ക് ഉണ്ടായിരുന്നല്ലോ, അല്ല കൂടെ ആരും കണ്ടേനു?
1: കൂടെ ഒരു ഫ്രണ്ടും കൂടി
0: ഉണ്ടായിരുന്നു. എന്റെ ജഡ്ജസ് വന്നേരം കൊറേ ചോദ്യം ചോദിച്ചാ.
1: രണ്ടു മൂന്ന് കഷ്ടം
0: സിമ്പിൾ ആയിനുവാ. എന്നിട്ട് എ ഗ്രേഡും മേടിച്ചിട്ട് വന്നില്ലേ. പിന്നെ പാട്ട് പാടുവാ?
1: പാട്ട് ഇല്ല.
0: ഇല്ല. ഡാൻസ് കളിക്കുക?
1: ഇല്ല.
0: ക്രിക്കറ്റ് കളിക്കുക? അതിഷ്ടാന്നല്ലേ.
1: പിന്നെ ഫുട്ബോൾ?
0: അത് രണ്ടും ഇഷ്ടാ. പാട്ട് കേക്കു വന്നാല്? എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം കേക്ക? പഴയ പാട്ടാന്നോ പുതിയ പാട്ടാന്നോ?
1: മണിച്ചാട്ടന്റെ
0: കലഭമണിന്റെ പാട്ട്. നാടൻ പാട്ടാ ഇഷ്ടോ? എന്നാ പിന്നെ രണ്ടു വരി നമുക്ക് പാട്ട് തന്നൂടെ.
1: അതറിയില്ല.
0: അതറിയില്ല. സ്കൂളില് കലോത്സവത്തിനെല്ലാം പാട്ട് പാടലുണ്ട? കലോത്സവത്തിന് എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കലുണ്ട?
1: കലോത്സവത്തിന്
0: ഈ വിത്തിന്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക്? ചിത്രം വര,
1: ചന്ദനത്തിരി
0: നിർമ്മാണം. എന്നിട്ട് നിർമ്മിച്ചു കിട്ടീനാ? കറക്റ്റ് ആയിട്ട് ചന്ദനത്തിരി തന്നെ ആയി വന്നിനാ?
1: ചന്ദനത്തിരി തന്നെ ആയിട്ട് വന്നിനി.
0: എന്തെല്ലാന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കല്?
1: ചന്ദനത്തിരിക്ക് ഓരോ ഇങ്ങനെ ലിക്വിഡ് ഉണ്ട്, പിന്നെ കുറച്ച് പൊടി, കരിമ്പൊടി, മരപ്പൊടി എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അത് ഒരു നല്ല പലകയില് വെച്ചിട്ട് അതിനൊരു സ്റ്റിക്ക് ഉണ്ടാവും നീളത്തില്. എന്നിട്ട് ഈ കരിമ്പൊടിയും പിന്നെ മരപ്പൊടിയും കുറച്ച് വെള്ളത്തില് നല്ലോണം ഉരുട്ടിട്ടാക്കിയിട്ട് കുറച്ചെടുത്ത് ഈ ചന്ദനത്തിരിന്റെ സ്റ്റിക്കിൽ വെച്ച് ഉരുട്ടിയിട്ട് നല്ലോണം ആയി കിട്ടീനി.
0: കിട്ടീനെ? അതെന്നേരം അതിനകത്ത് ആ ലിക്വിഡിന്റെ അളവ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാലും മൊത്തം നമ്മൾ ഉപ്പുമാവാക്കുന്ന പോലെ ആവൂലേ?
1: അത് ലിക്വിഡ് ആദ്യം തന്നെ ചേർക്കൂല, എന്നിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ആക്കി കൊടുക്കും.
0: അങ്ങനെ ആക്കുള്ളൂ. അന്നേരം കറക്റ്റ് ആ സ്റ്റിക്കിന് ഒട്ടി നിക്കുവോ? അത് അല്ല അടർന്നു വീഴുവോ?
1: ഒട്ടി നിക്കും.
0: ചെലപ്പോ ഒട്ടാൻ വേണ്ടിട്ട് പശയെല്ലോട്ട് ഒട്ടിക്കലുണ്ട?
1: അതൊന്നുമില്ല,
0: കറക്റ്റ് ആയിട്ട് കിട്ടലുണ്ട്. ഓക്കെ, വീട്ടിൽ ആക്കി കൊടുക്കലുണ്ട് അമ്മക്ക്?
1: ഇല്ല.
0: മത്സരത്തിന് മാത്ര ചന്ദനത്തിരി ആക്കാൻ അറിഞ്ഞിട്ടും വീട്ടിൽ അമ്മക്കാക്കി കൊടുക്കില്ല? ചന്ദനത്തിരി മണക്കുണ്ട്, പിന്നെന്താ അമ്മക്ക് ആക്കി കൊടുക്കാത്ത? മരിച്ചിട്ട സാരമില്ല, പോട്ടെ. സിനിമ കാണലുണ്ടോ തിയേറ്ററിൽ പോയിട്ട്?
1: തിയേറ്ററിൽ പോയിട്ട് കാണില്ല,
0: ടിവിന്ന്. സിനിമ കാണാനാന്ന് ഇഷ്ടം പാട്ട് കേക്കാനോ?
1: അത് സിനിമ കാണാൻ.
0: സിനിമ ഏത് സിനിമ നടനെ ഇഷ്ടോ?
1: വിജയ്.
0: അമ്പടാ, വിജയിന്റെ ഏത് സിനിമ ഇഷ്ടോ?
1: വിജയിന്റെ കുരുവി.
0: കുരുവിയാ ഇഷ്ടോ? ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാല് ആ പാട്ട് കേൾപ്പിച്ചു.
1: ചാലക്കുടി ചന്തക്കു,
0: കലാഭവമണിന്റെ പാട്ട്. ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാന്ന് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണ്ടേ?
1: അച്ഛനും അമ്മക്കും പിന്നെ ഏച്ചിക്കും.
0: ഏച്ചിക്കും എല്ലാരും അവിടെ ഇരുന്ന് കേക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്
3: സയൻ.
2: സയൻ, ഈ പേര് ആരായിട്ടത്?
3: അച്ഛൻ.
2: ആ, ഇതിന്റെ അർത്ഥം അറിയോ?
3: അതൊന്നും അറിയില്ല.
2: നല്ല പേര്. സയൻ എന്നാ വീട്ടിന്ന് വിളിക്കുന്നത്?
4: സായു.
2: സായു എന്നാ വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
4: ആറില്.
2: ആറില്. ഏത് സ്കൂള്?
4: മടലൂർ ഹയർ സെക്കൻഡറി.
2: ഹയർ സെക്കൻഡറിയിൽ എന്തെല്ലാണ് ആക്ടിവിറ്റീസ്?
4: അങ്ങനെയൊന്നുമില്ല.
2: അങ്ങനെയൊന്നുമില്ല. പാട്ടൊക്കെ പാടുവോ? പാട്ടൊന്നും പാടില്ല. വേറെ ഒന്നും ഡ്രോയിങ് കാര്യങ്ങളൊന്നും ഇല്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടണ്ടാ? പാട്ട് കേൾക്കാറുണ്ട്. ഓക്കെ. എന്താണ് കളി? ക്രിക്കറ്റ് ആണോ ഇഷ്ടം, ഫുട്ബോൾ ആണോ ഇഷ്ടം?
4: രണ്ടും കളിക്കും.
2: രണ്ടും കളിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ കളിക്കാൻ?
4: ഇല്ല,
2: ഒറ്റക്കാണോ വിളിക്കുന്നത്?
4: സച്ചിനെപ്പുറ
2: കളിക്കുന്നത്. ഓക്കെ. സിനിമയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? സിനിമ കാണാറുണ്ടോ?
4: കാണാറുണ്ട്.
2: തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
4: ഇല്ല,
2: തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? മോഹൻലാൽ. അതൊന്ന് ഇത്ര ആലോചിക്കാൻ, പെട്ടെന്ന് ഓർമ്മ കിട്ടാനിട്ടാണോ? മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
4: പുലിമുരുകൻ.
2: അതിൽ പുലി ഉള്ളതുകൊണ്ടാണോ അതോ മോഹൻലാൽ ഉള്ളതുകൊണ്ടാണോ?
4: രണ്ടുള്ളതുകൊണ്ട്
2: അല്ലെ. ഓക്കെ. ഇത് നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? തൂക്കി ചുവന്ന കരങ്ങളുടെ വാഴ ടൂവിലെ പാട്ട്. അതാണ് കേൾക്കേണ്ടത്.

0: രണ്ടുപേര് പാടുന്നോ?
1: അറിയില്ല.
0: അറിയില്ല, പാടാനൊന്നും അറിയില്ല, പക്ഷെ കേൾക്കണം അല്ലേ. ക്രിക്കറ്റിന്റെ ആളാണ് അല്ലേ, പക്ഷെ ഒറ്റയ്ക്ക് കളിക്കാൻ ആളുള്ളൂ എന്ന് മാത്രം. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലായിരുന്നു അല്ലേ. സ്കൂൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ
1: അശ്വിൻ.
0: അശ്വിൻ, ഓക്കെ. അപ്പൊ ഇത് ഈ പാട്ട് അശ്വിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനതരംഗത്തിൽ ശ്രീനിവാസനും ജഗദീഷും കസ്തൂരിയും പ്രധാന വേഷത്തിലെത്തുന്ന വിനോദ് റോഷൻ സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ മംഗല്ല് പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ജഗദീഷ് ശ്രീകുമാർ, സലിം കുമാർ, കൊച്ചിൻ ഹനീഫ, ബിജു മേനോൻ, ടോണി, കോഴിക്കോട് നാരായണൻ നായർ, കലാഭവൻ റഹ്മാൻ, രാജശ്രീ നായർ, ഉജ്ജ്വല, ശാന്താകുമാരി, ഓമന ഔസേഫ്, ബേബി സുരേന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന, ബാലഭാസ്കറിന്റെ സംഗീതം. ചന്ദ്രശേഖർ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. രാജാമണിയാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം നിറതിങ്കളേ.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ വിനോദ് റോഷന്റെ കഥയിലും തിരക്കഥയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു ഇതുവരെ ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ബാലഭാസ്കറാണ് സംഗീതമൊരുക്കിയത്. ചന്ദ്രശേഖർ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, പി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

0: ഹലോ അച്ഛ. അച്ഛൻ എടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറുടെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും അവന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുവ. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കില് വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
1: മനസ്സിലായി, വാങ്ങാം.
0: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
1: ഇന്ന് തന്നെ വാങ്ങാം.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

ഡെറിവേറ്റീവുകളിൽ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 29, ഹിജ്റാവർഷം 1447, ദുൽഖ അദ് 25, ശകവർഷം 1948, വൈശാഖം 22, 2026 മെയ് 13 ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.